0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 മെയ് മാസം 26 ചൊവ്വാഴ്ച, കൊല്ലവർഷം 1201, ഇടവമാസം 12 അത്തം നക്ഷത്രം. മദർ തെരേസ പറഞ്ഞ ഒരു വാചകമുണ്ട്, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ലായിരിക്കും, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയും. ലോകത്തെ മാറ്റാൻ വലിയ വിപ്ലവങ്ങൾ തന്നെ വേണമെന്നില്ല. ഒരാളോട് കാണിക്കുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ വിശക്കുന്ന ഒരാൾക്ക് നൽകുന്ന ഒരു നേരത്തെ ആഹാരമോ മതിയാകും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ആ കൊച്ചു കാര്യം സ്നേഹത്തോടെ ചെയ്തു നോക്കൂ, അതുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: യഥാർത്ഥ മൂല്യവും അതിൻ്റെ മഹത്വവും അത് തിരിച്ചറിയാനുള്ള മാർഗവും നാം പല വസ്തുക്കളുടെയും മൂല്യം അറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമാവും സംഭവിക്കുക. അത് വ്യക്തിയായാലും വസ്തുവിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും. ഈ കഥയൊന്ന് കേട്ടു നോക്കാം. നമുക്ക് നമ്മുടെ മൂല്യം അറിയാമോ? ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരുജി, എങ്ങനെയാണ് ഒരാൾക്ക് അയാളുടെ യഥാർത്ഥ മൂല്യം അറിയാൻ സാധിക്കുക? ഗുരു നല്ല തിളക്കമുള്ള ഒരു കല്ലുമായി വന്ന് അത് ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് ഇത് താൻ പറയുന്ന പ്രകാരം മൂന്ന് വ്യക്തികളെ കാണിക്കുവാൻ പറഞ്ഞു. അവരതിൻ്റെ വില ചോദിച്ചാൽ ഉത്തരം ഒന്നും പറയാതെ രണ്ട് വിരലുകൾ നിവർത്തി കാണിച്ചാൽ മതി. അവർ എത്ര വില പറഞ്ഞാലും അത് കൊടുക്കാതെ തിരികെ എന്നെ ഏൽപ്പിക്കുകയും വേണം. ശിഷ്യൻ സമ്മതിച്ചു. ആദ്യം അവിടെ വഴിവാണിഭം നടത്തുന്ന സ്ത്രീയോട് പോയി അവരുടെ അഭിപ്രായം ആരായാൻ പറഞ്ഞു. ഇതിന് തിളക്കമുണ്ടല്ലോ, എനിക്കിത് വെച്ച് ഒരു മോതിരമുണ്ടാക്കാനാണ്. എന്താണിതിൻ്റെ വില? ശിഷ്യൻ രണ്ട് വിരലുകൾ നിവർത്തിക്കാട്ടി, ഓ, 2 രൂപയോ, തരാമല്ലോ. കുട്ടി തിരികെ ഗുരുവിന്റെ അടുക്കലെത്തി 2 രൂപയുടെ കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ അവിടെ മ്യൂസിയത്തിന്റെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളിനെ കൊണ്ട് കാണിച്ചിട്ട് അദ്ദേഹം എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ശിഷ്യൻ ഓടി അദ്ദേഹത്തെ കാണിച്ചു. ഇത് നല്ല തിളക്കമുള്ള കല്ലാണ്, ഞാനിത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചോളാം. ഇതിന് എത്ര രൂപ വേണം എന്ന് ചോദിച്ചു. ശിഷ്യൻ 2 കൈവിരലുകൾ നിവർത്തിക്കാട്ടി. മ്യൂസിയം മാനേജർ പറഞ്ഞു, 2000 രൂപയോ, ശരി, ഞാൻ തരാം. ശിഷ്യൻ നടന്ന കാര്യം ഗുരുവിനോട് പറഞ്ഞു. ഗുരു പറഞ്ഞു, ഇനി ഇത് ജ്വല്ലറി നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥനെ കാണിക്കാൻ പറഞ്ഞു. കല്ല് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അത് തിരിച്ചും മറിച്ചും നോക്കി ആദരപൂർവ്വം ഒരു വെൽവെറ്റ് തുണിക്കഷണത്തിൻ്റെ മുകളിൽ ഭദ്രമായി വെച്ചിട്ട് പറഞ്ഞു, ഇതൊരു നല്ല ഐശ്വര്യമുള്ള കല്ലാണല്ലോ, ഇതിനെന്താണ് വില? ശിഷ്യൻ 2 വിരലുകൾ നിവർത്തി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 ലക്ഷം രൂപയോ, തരാമല്ലോ. ശിഷ്യൻ വർദ്ധിച്ച സന്തോഷത്തോടെ ഗുരുവിന്റെ അടുക്കൽ വന്നു. ഗുരു പറഞ്ഞു, 2 രൂപയിൽ നിന്ന് 2000, പിന്നെ 2 ലക്ഷം. ഒരേ വസ്തുവിന്റെ മൂല്യം വിവിധ ആളുകൾ വിവിധ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ജ്വല്ലറി ഉടമ പറഞ്ഞത് ഇതൊരു അമൂല്യ കല്ലാണെന്നും ഇതിനെ ഒരു സ്വർണ്ണാഭരണത്തോട് ചേർത്ത് ഒരു ഹാരമുണ്ടാക്കിയാൽ സ്വർണത്തിന്റെ വിലയും ഇരട്ടിയാകും എന്നാണ്. ഗുരു ആ കല്ല് തിരികെ വാങ്ങി വെച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ വേണം നീ നിന്റെ മൂല്യം തിരിച്ചറിയാൻ. നമ്മുടെ വില തിരിച്ചറിയുന്ന ആളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴേ യഥാർത്ഥ വില അറിയുകയുള്ളൂ. നമ്മുടെ വിലയറിയാത്ത ആളുകളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഉയർന്നു വരിക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ആകും. നമ്മുടെ മൂല്യമാവിൽ സംശയമുണ്ടെങ്കിൽ നീ തിരികെ ആ കച്ചവടക്കാരിയുടെ അടുക്കലോ മ്യൂസിയം ഓഫീസറുടെ അടുക്കലോ ചെന്ന് കാര്യം പറയൂ. അവർ അത് വിശ്വസിക്കുകയില്ല എന്ന് മാത്രമല്ല നിന്നെ കളിയാക്കുകയും ചെയ്യും. പിന്നെ 2 ലക്ഷം രൂപയോ, ഇപ്പോൾ പറയുകയാണ് എന്നൊക്കെ പറയും. 2 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ നീയും അത്ഭുതപ്പെട്ടു പോയില്ലേ? ഇതുപോലെയാണ് നമുക്ക്

സാമാന്യം ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുമ്പോൾ ആ ജോലിയുമായി വിരമിക്കുന്നത് വരെ മുന്നോട്ടു പോകുന്നത്. ശരിക്കും അതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള ജോലിക്ക് നമ്മൾ അർഹരായിരിക്കും. ഇതുപോലെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം അറിയാവുന്നവരുടെ കൂടെയാണോ നമ്മുടെ സഹവാസം? ഉള്ളിൽ കസ്തൂരി ഒളിപ്പിച്ച് ചുറ്റുവട്ടത്ത് കസ്തൂരി തിരഞ്ഞ് ഒരു ജന്മം മുഴുവൻ അലയുന്ന കസ്തൂരിമാനാകാതിരിക്കുക. നമ്മുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. നാളുകൾ നിങ്ങൾക്കായി നൂതന വിജയങ്ങൾ കോർത്തുവെച്ച് കാത്തിരിക്കുന്നു. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 26-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ 15-ാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 2014 മെയ് 26-നാണ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന വിപുലമായ ചടങ്ങിൽ സാർക്ക് രാജ്യങ്ങളിലെ നേതാക്കൾ ഉൾപ്പെടെ 5,000-ത്തോളം അതിഥികൾ പങ്കെടുത്തു. 30 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ച തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അധികാര കൈമാറ്റമായിരുന്നു ഇത്. ഇന്ത്യയുടെ വിദേശ നയത്തിലും സാമ്പത്തിക നയങ്ങളിലും വലിയ മാറ്റങ്ങൾ കുറിച്ച ഒരു കാലഘട്ടത്തിന്റെ തുടക്കമായിരുന്നു ഈ ദിവസം. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗുയാന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് 1966 മെയ് 26-നാണ്. ഏകദേശം 150 വർഷത്തിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിന് ഇതോടെ അന്ത്യമായി. ലോക ഭൂപടത്തിൽ ഒരു പുതിയ പരമാധികാര രാജ്യം കൂടി നിലവിൽ വന്ന ഈ ദിവസം ഗുയാനയിൽ ദേശീയ അവധി ദിനമായി ആഘോഷിക്കപ്പെടുന്നു. കരീബിയൻ മേഖലയിലെ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ അഭിമാനമായിരുന്ന ടുപോലേവ് TU-144 എന്ന സൂപ്പർസോണിക് വിമാനം ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ പറന്ന് ചരിത്രം സൃഷ്ടിച്ചത് 1970 മെയ് 26-നാണ്. ലോക ചരിത്രത്തിൽ ഇത്രയും വേഗത കൈവരിക്കുന്ന ആദ്യത്തെ വാണിജ്യ യാത്രാ വിമാനമായിരുന്നു ഇത്. വ്യോമയാന ചരിത്രത്തിലെ സാങ്കേതിക തികവിന്റെ വലിയൊരു അടയാളമായിരുന്നു ഈ പരീക്ഷണം. ബ്രിട്ടീഷ് ഫ്രഞ്ച് സംയുക്ത സംരംഭമായ കോൺകോർഡ് വിമാനങ്ങളെക്കാൾ മുൻപേ ഈ നേട്ടം കൈവരിക്കാൻ സോവിയറ്റ് യൂണിയന് സാധിച്ചു. ലോക പ്രശസ്ത ഭീതിദായക നോവലായ ബാം സ്റ്റോക്കറുടെ ഡ്രാക്കുള ആദ്യമായി ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചത് 1897 മെയ് 26-നാണ്. വാമ്പയർ കഥകൾക്ക് ലോകമെമ്പാടും പ്രചാരം നൽകിയ ഈ കൃതി സാഹിത്യ ലോകത്തെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായി ഇന്നും നിലകൊള്ളുന്നു. പിൽക്കാലത്ത് 100-കണക്കിന് സിനിമകൾക്കും നാടകങ്ങൾക്കും ഈ നോവൽ പ്രചോദനമായി. ഭാവനയും ഭീതിയും കലർന്ന ഒരു പുതിയ സാഹിത്യ ശാഖയ്ക്ക് തന്നെ ഇത് അടിത്തറയിട്ടു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 26-ാം തീയതി. തെന്നിന്ത്യൻ സിനിമയുടെ ആച്ചി എന്നറിയപ്പെടുന്ന മനോരമയുടെ ജന്മദിനമാണ് ഇന്ന്. ചിരിപ്പിച്ചും കരയിപ്പിച്ചും 1000-ലധികം സിനിമകളിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ ആ വലിയ കലാകാരി ഇന്നും സിനിമാപ്രേമികളുടെ മനസ്സിൽ ഒരു വിസ്മയമായി നിലനിൽക്കുന്നു. തമിഴ്നാട്ടിലെ മന്നാർഗുടിയിൽ ജനിച്ച് നാടകവേദികളിലൂടെ അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച മനോരമ 1958 മാലയിട്ട മങ്കി എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തുന്നത്. പിന്നീട് 1000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച മറ്റൊരു നടി ലോക സിനിമയിൽ തന്നെ അപൂർവമാണ്. കോമഡി വേഷങ്ങളായാലും സീരിയസ് ആയ കഥാപാത്രങ്ങളായാലും മനോരമയ്ക്ക് തന്റേതായ ഒരു ശൈലിയുണ്ടായിരുന്നു. തില്ലാന മോഹനാംബാളിലെ ജിൽ ജിൽ രാമമണി എന്ന കഥാപാത്രം മാത്രം മതി അവരുടെ അഭിനയ മികവ് മനസ്സിലാക്കാൻ. ശിവാജി ഗണേശൻ, MGR, രജനീകാന്ത്, കമൽഹാസൻ തുടങ്ങി തലമുറകൾക്കൊപ്പം അവർ സ്ക്രീനിൽ തിളങ്ങി. മലയാളത്തിൽ പുതിയ കരുക്കൾ എന്ന ചിത്രമുൾപ്പെടെ ഏതാനും സിനിമകളിൽ അഭിനയിച്ച അവരെ മലയാളികൾക്കും ഏറെ ഇഷ്ടമായിരുന്നു. മനോരമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് അവർ 5 മുഖ്യമന്ത്രിമാർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ്. CN അണ്ണാദുരൈ, MG രാമചന്ദ്രൻ, M കരുണാനിധി, JJയലളിത, NT രാമറാവു എന്നിവർക്കൊപ്പമാണ് ജയലളിത അഭിനയിച്ചത്. ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡാണ്. മികച്ചൊരു ഗായിക കൂടിയായിരുന്നു മനോരമ. മദ്രാസ് ലൊക്കേഷൻ അടക്കമുള്ള പാട്ടുകൾ തമിഴ് സിനിമാ സംഗീതത്തിലെ എന്നും ഓർക്കപ്പെടുന്ന ഹിറ്റുകളാണ്. ദേശീയ പുരസ്കാരവും പത്മശ്രീയും നൽകി രാജ്യം മനോരമയെ ആദരിച്ചിട്ടുണ്ട്. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: 100% 916 ഹോൾ മാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: Info@7.
7: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ HST ഇംഗ്ലീഷ് FTM തസ്തികകളിൽ ഒഴിവ്. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി May 29 ഉച്ചയ്ക്ക് 2 അഭിമുഖത്തിനെത്തണമെന്ന് പ്രധാന അധ്യാപകൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491251857272. നമ്പർ ഒരിക്കൽ കൂടി 0491251857272. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ കീഴിൽ നടത്തുന്ന ജോബ് ഡ്രൈവ് May 30. 3 സ്വകാര്യ സ്ഥാപനങ്ങളിൽ കാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രൊഡക്ട് സ്പെഷ്യലിസ്റ്റ്, ടെക്നീഷ്യൻ, സർവീസ് അഡ്വൈസർ, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം. 10th class, +2, ബിരുദം, ITI, ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ, BCOM, MCOM എന്നിവയാണ് യോഗ്യത. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. താൽപര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രാവിലെ 10 രജിസ്റ്റർ ചെയ്യാൻ താൽപര്യമുള്ളവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ നേരിട്ട് എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491251557235. നമ്പർ ഒരിക്കൽ കൂടി 0491251557235. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിൽ ഇംഗ്ലീഷ് കാറ്റഗറി നമ്പർ 603/2024 തസ്തികയുടെ അഭിമുഖം June 10, 11, 12, 17, 18, 19 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജില്ലാ ഓഫീസിൽ നടത്തുമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ PTA ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ്. ദിവസവേതനടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ May 29 രാവിലെ 10 അഭിമുഖത്തിനായി കോളേജിൽ എത്തണമെന്ന് PTA സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 90486283 93. നമ്പർ ഒരിക്കൽ കൂടി 90486283 93. മലമ്പുഴ മേഖല കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ഒരു ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട പിടക്കോഴി കുഞ്ഞുങ്ങൾക്ക് 25 രൂപ നിരക്കിലും പൂവൻ കോഴി കുഞ്ഞുങ്ങൾക്ക് 5 രൂപ നിരക്കിലും ലഭിക്കും. May 28, June 1 തീയതികളിലാണ് വിതരണം. ആവശ്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 47 36 81 96. നമ്പർ ഒരിക്കൽ കൂടി 94 47 36 81 96. തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. യു ജി സി യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂൺ 4 രാവിലെ 10:30 ജേർണലിസം, 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങൾക്ക് അഭിമുഖത്തിനായി എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-227-3335 നമ്പർ ഒരിക്കൽ കൂടി 0466-227-3335. തിരുവനന്തപുരം സ്വദേശിയും പാലക്കാട് വെസ്റ്റ് യാക്കര നിവാസിയും ആയുർവേദ ഡോക്ടർ ഗോപാലകൃഷ്ണ ആർ, 61 എന്നയാൾ May 23 രാത്രി 10 മരണപ്പെട്ടു. ഇയാളുടെയോ ബന്ധുക്കളുടെയോ വിവരം ലഭിക്കുന്നവർ ടൌൺ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94-97-98-71-46 നമ്പർ ഒരിക്കൽ കൂടി 94-97-98-71-46 മെഡിക്കൽ കോളേജ് ഗേറ്റ് മുതൽ യാക്കരപ്പുഴ വരെയുള്ള ഡ്രൈനേജ് പ്രവൃത്തി നടക്കുന്നതിനാൽ പുഴയോട് ചേർന്നുള്ള മുനിസിപ്പാലിറ്റി റോഡ് ഗതാഗതം ഇന്നു മുതൽ 30 പൂർണ്ണമായി നിരോധിക്കും. പകരം മണപ്പുള്ളിക്കാവ്, വാഴടവ് റോഡ്, മിലിറ്ററി ക്യാന്റീൻ റോഡ് വഴി വാഹനങ്ങൾ തിരിഞ്ഞു പോകണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അധ്യാപിക ഒഴിവ്. കൊമേഴ്സ്, എക്കണോമിക്സ്, ഹിന്ദി എന്നീ വിഭാഗങ്ങളിലാണ് നിയമനം. ബിരുദാനന്തര ബിരുദവും PhD യോഗ്യത. ഉദ്യോഗാർത്ഥികൾ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. താൽപര്യമുള്ളവർ June 2 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലുടെ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-42-54-142 നമ്പർ ഒരിക്കൽ കൂടി 0492-42-54-142. ഇതോടുകൂടി ഇൻഫോ 7 പൂർണ്ണമാകുന്നു. നന്ദി.
6: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
8: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
9: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515, 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
10: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
11: It's Rhythm of Palakkad.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഈ പ്രായമാവുക എന്ന് പറഞ്ഞാല് അയ്യോ വലിയ കഷ്ടമുള്ള പണിയാണല്ലേ. രാവിലെ എഴുന്നേക്കണം, ഓഫീസിൽ പോണം, കറണ്ട് ബില്ല് അടയ്ക്കണം, സാലറി വന്ന പാടെ ലോണ്, EMI, അങ്ങനെ ആകെ മൊത്തം സീരിയസ് ആയിട്ടുള്ള ഒരു ലൈഫ്. നമ്മളൊക്കെ എപ്പോഴാ ഇത്ര വലിയ ആൾക്കാരായതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? വലിയ ആളായാൽ എന്തൊക്കെ ഗുണങ്ങളാ എന്നായിരുന്നു നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയായിരുന്നു എന്നായിരുന്നു ചിന്തിച്ചിരുന്നേ അല്ലെ. ഇഷ്ടമുള്ളപ്പോ TV കാണാം, ഇഷ്ടമുള്ളപ്പോ ഉറങ്ങാം, ടെൻഷൻ ഇല്ല, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് വലിയ ആളായ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്, വലിയ ആളായാൽ ഫുൾ ടൈം ജോലി ചെയ്യണം, കറണ്ട് ബില്ല് അടയ്ക്കണം, മാസാമാസം അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് കണ്ട് നെഞ്ചത്ത് കൈവച്ചിരിക്കണം, ആകെ മൊത്തം ടോട്ടൽ ഡാമേജ്. പഴയതുപോലെ ഒന്ന് കുട്ടിയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും കുട്ടികൾ തന്നെയല്ലേ എല്ലാവരും? നമ്മുടെയൊക്കെ ഉള്ളിലൊരു കുസൃതിക്കാരൻ കുട്ടി ഒളിച്ചിരിപ്പില്ലേ? അങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് നമ്മുടെ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്ന എന്താണെന്നോ, ഇന്നർ ചൈൽഡ്. ഇന്ന് എഴുത്തോലയിൽ നമുക്ക് ഇന്നർ ചൈൽഡിനെ കുറിച്ച് കേൾക്കാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമായോ?
0: എടാ അപ്പന നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റാവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ഒന്നുമല്ല, ഇനി നമ്മൾ വേണ്ടി ചെറുപ്പത്തി മൂപ്പറുടെ ഫോട്ടോ കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ഇന്ദു ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലെ കുട്ടി എന്ന് പറഞ്ഞാലേ നമ്മൾ കാണാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ പുറത്തേക്ക് എത്ര വലിയ മാനേജർ ആണെങ്കിലും വലിയ സാറാണെങ്കിലും ടീച്ചർ ആണെങ്കിലും ചിലപ്പോ ചില സമയത്ത് ഈ ഉള്ളിലെ കുട്ടി പുറത്ത് ചാടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ചിലപ്പോ എന്ന് പറയുമ്പോ ഈ മഴ പെയ്യുന്ന സമയത്ത് റോഡിലെ വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോ മനഃപൂർവ്വം സ്പീഡ് കൂട്ടി വെള്ളം ഇരുവശത്തേക്കും തെറിപ്പിച്ചു വിടുക. ഒരു പ്രത്യേക ആനന്ദം നമുക്ക് കിട്ടും. പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടേ റോഡിൽ കിടക്കുന്ന ചെറിയ കല്ല് കണ്ട് അതിനെ ഫുട്ബോൾ പോലെ തട്ടി തട്ടി ദൂരെ കളയുക. ഓൺലൈൻ ഷോപ്പിംഗിൽ വന്ന സാധനത്തിന്റെ ആ ഒരു ബബിൾ റാപ്പ് ആരും കാണാതെ ഇരുന്ന് ടപ്പേ ടപ്പേ എന്ന് പൊട്ടിക്കുക. ലിഫ്റ്റിൽ കയറിയാൽ ആരും ഇല്ലാത്ത ആ 2 സെക്കൻഡ് കൊണ്ട് കണ്ണാടി നോക്കി വായ കൂട്ടി നാവ് നീട്ടി പലതരം കൂപ്രായങ്ങൾ കാണിക്കുക. നമ്മുടെ പട്ടിക്കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ പെറ്റിനോട് ആരും അറിയാതെ വായ വളച്ച് ക്യൂട്ടായിട്ട് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ വലിയ ഗൗരവത്തിൽ ഇരിക്കുമ്പോഴേ കൂട്ടുകാരൻ വന്ന് നമ്മൾ തോണ്ടുമ്പോൾ നമ്മൾ പണ്ട് ആ ഒരു കുട്ടിത്തം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നാവ് നീട്ടുക അല്ലേ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ കുഞ്ഞു കുഞ്ഞു തെളിവുകളാണ്. ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുന്നത്. ലൈഫ് ഫുള്ള് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഈ കുട്ടിയെ, നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് വിടണ്ടേ? വിടണം. ഞാൻ ഈ ചെറിയ കൊച്ചു കുസൃതികൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി അവസാനം പുറത്തു ചാടിയത് എപ്പോഴാണ്? നിങ്ങൾ ചെയ്ത പഴയ കൊച്ചു കുസൃതി എന്തായിരുന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? എന്താണെങ്കിലും കൊള്ളാം. ദാ ഒരു പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ഉള്ളിലെ കുട്ടിയെ, അതായത് ഇന്നർ ചൈൽഡിനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തു വിടുന്നത് കൊണ്ട് മനസ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വലിയ ആളുകളായിട്ട് അഭിനയിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഈ അനാവശ്യ ഗൗരവവും സ്ട്രെസ്സും ഒക്കെ ഒരു കുഞ്ഞു കുസൃതിയിലൂടെയോ ചെരിയിലൂടെയോ പെട്ടെന്ന് അലിഞ്ഞങ്ങ് പോവും. പിന്നെ കുട്ടികളെ സംബന്ധിച്ചേ, കുട്ടികൾക്ക് ഭാവനയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂടുതലാണ്. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമ്മൾ ഉണർത്തുമ്പോൾ കടുപ്പമേറിയ പ്രശ്നങ്ങൾക്കും ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾക്കും പുതിയൊരു കോണിലൂടെ പുത്തൻ ഐഡിയകൾ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ലൈഫിനോട് കുറച്ചുകൂടെയൊക്കെ സ്നേഹം തോന്നും. പണ്ടത്തെ ചെറിയ കാര്യങ്ങളിൽ ഈ സന്തോഷം തിരികെ കിട്ടുമ്പോൾ വലിയ ആഗ്രഹങ്ങളുടെ പുറകെ ഓടി നമ്മൾ മിസ് ചെയ്ത ജീവിതത്തിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഇന്നർ ചൈൽഡിനെ കൂടെ കൂട്ടുന്നത് വെറും തമാശയല്ല. പിന്നെ ഉള്ളില് ഇങ്ങനൊരു കുട്ടിയുണ്ടോ? എല്ലാവരുടെയും ഉള്ളില് ഈ പറഞ്ഞ ഇന്നർ ചൈൽഡൊക്കെ ഉണ്ടോ? അത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മുടെ ആ പഴയ കുട്ടിക്കാലം എന്ന് നീക്കോ നഷ്ടപ്പെട്ടു എന്ന്. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു കുഞ്ഞു വേർഷൻ, അല്ലെ, ഒരു യങ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനെയാണ് സൈക്കോളജിയിൽ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും കുറുമ്പും ഭാവനയും ഒക്കെ അടങ്ങിയ നമ്മുടെ തന്നെ ഒരു കുഞ്ഞു വേർഷൻ, ഒരു കുഞ്ഞു പതിപ്പ്. വൺസ് യു ട്രെയിൻ യുവർ മൈൻഡ് ടു ലുക്ക് ഔട്ട് ഫോർ യുവർ ഇന്നർ ചൈൽഡ്, ആ ചെറിയ മൊമെന്റ്സ് ഓഫ് പ്യുവർ ജോയ് നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് പറ്റും. വലുതായി എന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലിരിക്കാതെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയെ തിരയാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ ജീവിതത്തിൽ ടെൻഷൻ കുറയും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ വൈൻഡപ്പിയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഈ നദിയാഹല്യ വിഷസിലേക്ക്. അങ്ങനെ സമയം നോക്കിയ കൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോൾ അഹല്യ വിഷസുമായി ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്നത്തെ അഹല്യ വിഷസിൽ നിങ്ങളുടെ കൂടെ ദേ ഇനി കുറച്ചധികം സമയം ഇവിടെ ഇരുന്നങ്ങ് സംസാരിക്കാനായിട്ട് പോകുന്നേ. അപ്പൊ എങ്ങനെയാ നമ്മൾ അങ്ങ് തുടങ്ങിയാലോ? യെസ്, കുറച്ച് ഉഷാറിൽ അങ്ങ് തുടങ്ങാം. കുറച്ചു ദിവസമായ അഹല്യ വിഷസിലേക്ക് ഞാനൊന്ന് വന്നിട്ട് അല്ലെ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഗായ്സ്. കുറച്ച് ദിവസമായല്ലോ എല്ലാവരോടും ഒന്ന് സംസാരിച്ചിട്ട് എല്ലാവരുടെയും വിഷസൊക്കെ കേട്ടിട്ട് എന്നുള്ളതൊരു കാര്യം ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ ഫീലിങ്സ് നമുക്കങ്ങ് മാറ്റിയേക്കാം അല്ലെ. എങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നെ, എന്റെ പിഞ്ചു മനസ്സല്ലേ, കുഞ്ഞു മനസ്സിൽ എന്തിനാണ് രാവിലെ തന്നെ ഇങ്ങനെ നോവിക്കുന്നത്. അതുകൊണ്ട് ആ വിഷമം സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി ഇന്നത്തെ അഹല്യ വിഷസിൽ ഞാൻ വന്നിരിക്കുന്നു. യെസ്, അപ്പൊ നമുക്കങ്ങ് സന്തോഷത്തിൽ അങ്ങ് അറുമാർദിച്ച് അങ്ങ് തുടങ്ങാം ഇന്നത്തെ അഹല്യ വിഷസ്. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ടു അഹല്യ വിഷസ്. ഇന്ന് എന്താണ് പറയാൻ പോകുന്നത്? ചൊവ്വാഴ്ച ദിവസമാണ്, മെയ് മാസം 26-ാം തീയതിയാണ്. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളോട് കൂടി ഈ ഒരു മാസം അങ്ങ് അവസാനത്തിലേക്ക് എത്താൻ പോവാണല്ലേ. പറഞ്ഞും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മെയ് എന്ന് പറയുന്ന മെയ് മാസം മനസ്സിനുള്ളിൽ വന്ന ആ ഒരു മാസം കൂടി വേഗം കഴിയാനായിട്ട് അങ്ങ് പോവാണ്. സമയം അങ്ങനെയാണ് ഗായ്സ്, വേഗം വേഗം പോകുന്നുണ്ട്. എന്തായാലും സമയം സമയത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് കറക്റ്റായിട്ട് വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും നമുക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സമയത്തിനനുസരിച്ച് എല്ലാം അങ്ങ് ചെയ്യാം അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്ന് നോക്ക് കൃത്യം 8 മണിയാകുമ്പോൾ കറക്റ്റ് അഹല്യ വിഷസിന്റെ സമയമായപ്പോൾ ഞാനും വന്നിരിക്കുന്നു. അങ്ങനെ വേണം, സമയത്തിന് വല്ലാത്ത പ്രാധാന്യം നമ്മുടെയൊക്കെ ലൈഫിലുണ്ട് അല്ലെ. 8 മണിയാവുന്ന സമയത്ത് ഇങ്ങനെ അഹല്യ FM 90.4 ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അഹല്യ വിഷസ് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ സമയത്തിന് മൊത്തത്തിലൊരു സങ്കടാവില്ലേ? അതാണ്, അതുകൊണ്ട് സങ്കടപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കറക്റ്റായിട്ട് അഹല്യ വിഷസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം ഇന്ന് നോക്കുകയാണെങ്കിൽ, ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയ്ക്കിടയാക്കിയ ഒരു കാര്യം, ചർച്ച വെക്കേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു വേർഷനുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, അതെന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ചർച്ചയ്ക്കിടയാക്കിയ ഒരു കാര്യമാണ് ഒരു ഇൻഫ്ലുവൻസർ, പ്രമുഖ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എന്താ പറയുക, പിന്തുണച്ചും എതിർത്തൊക്കെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം. അതായത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് ഫാമിലീസിന്റെയും കൂടി ഒരു ബോണ്ടിൽ വരുന്നൊരു കാര്യമാണ് എന്ത്, കല്യാണം അല്ലെ. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ, അമ്മായി അമ്മ, ഇങ്ങനെ രണ്ട് കാറ്റഗറി പറയാറുണ്ട്. ഈ അമ്മ അമ്മായി അമ്മ എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു സിനിമയുണ്ട് കേട്ടോ, പഴയൊരു സിനിമയുണ്ട്, കവീർ പൊന്നമ്മയും മുകേഷും ഒക്കെ അഭിനയിച്ചിരിക്കുന്ന നല്ല രസമുള്ളൊരു സിനിമയാണ്. സുകുമാരിയമ്മയ്ക്ക് അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് അമ്മ അമ്മായി അമ്മ. ആ സിനിമയുടെ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ രണ്ട് കൂട്ടർ, അതായത് അമ്മയും പിന്നെ മദറിനുള്ള നമ്മുടെ അമ്മായി അമ്മ, ഹസ്ബൻഡിന്റെ അമ്മ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ ഹസ്ബൻഡിന്റെ അച്ഛൻ, ഇങ്ങനെ പറയുന്ന കുറച്ച് പേരും കൂടി നമ്മുടെ ലൈഫിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് വരുന്നുണ്ട് ഇല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവിന്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കണോ? അങ്ങനെ വിളിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്? ഭർത്താവിന്റെ അമ്മ മാത്രമല്ല, ഭാര്യയുടെയും അമ്മയെ അമ്മ എന്ന് സംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ? അങ്ങനെ വിളിക്കേണ്ടതിന്റെ കാര്യമുണ്ടോ? അപ്പൊ ഈ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ പറഞ്ഞൊരു കാര്യം, എനിക്ക് സ്വന്തമായിട്ട് അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി എനിക്കൊരു അമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ആൻറ്റി എന്ന് വിളിക്കാനായിട്ടാണ് താല്പര്യപ്പെടുന്നേ. അങ്ങനെ വേറെ കുറെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന ഭർത്താവിൻ്റെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ, ഇവരെ അമ്മ അച്ഛൻ എന്ന് സംബോധന ചെയ്യേണ്ട, വിളിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അതോ ആൻറ്റി, അങ്കിൾ ആ രീതിയിലൊക്കെ വിളിച്ചാൽ മതിയോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എങ്ങനെയാണ് ശരിക്കും നമ്മൾ അവരെ വിളിക്കേണ്ടത്? അമ്മയായിട്ട് അച്ഛനായിട്ട് ആ രീതിയിൽ വിളിക്കണോ, അതോ ആൻറ്റി അങ്കിൾ എന്നുള്ളൊരു രീതിയിലാണോ വിളിക്കേണ്ടത്? ഇതിനായ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ കുറേ മറുപടികളുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്, പിന്നെ വഴിയിൽ പോകുന്നവരെ കയറി എനിക്ക് അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല എൻ്റെ വിഷയം, അതിലേക്ക് ഞാൻ പോകുന്നേയില്ല. ഞാൻ ചോദിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഹസ്ബൻഡിന്റെ അമ്മ അല്ലെങ്കിൽ വൈഫ്, ഭാര്യയുടെ അമ്മ അച്ഛൻ,
ഇവരെ അമ്മ അച്ഛൻ എന്ന രീതിയിൽ വിളിക്കണമോ? ആര്? ഈ കല്യാണം കഴിച്ചു വരുന്ന മരുമകളായിക്കോട്ടെ, അല്ലെങ്കിൽ മരുമകനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരമ്മ അച്ഛൻ എന്ന രീതിയിൽ വിളിക്കണോ അതോ ആന്റി അങ്കിൾ എന്ന രീതിയിൽ വിളിക്കണോ? ഇതാണ് എന്റെ ഒരു ചോദ്യം കേട്ടോ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ് നിങ്ങൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും ദേ പറയാൻ വേണ്ടി വേഗം വേഗം വേഗം വിളിച്ചോളൂ. ഇനി ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനായിട്ടില്ല, പകരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിഷസ് എന്റെ അയലേ പറയാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. കാരണം ദേ ഇത് അഹലി വിഷസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് കൂടി കൊടുക്കാനുള്ള ഒരു സമയം കൂടിയാണല്ലേ. അപ്പോ ദേ ആ ഒരു വിഷസ് പറയാനും പിന്നെ വിഷയത്തെ കുറിച്ച് പറയാനും ഒപ്പം തന്നെ എന്നോട് സംസാരിക്കാനും നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8281509000 82 81 50 90 00. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, 9 മണിവരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടൊരു സമയമുള്ളൂ. അതുകൊണ്ട് നീ അതിനുള്ളിൽ വേഗം വേഗം വേഗം വിളിക്കാനായിട്ട് അങ്ങ് നോക്കിക്കോളൂ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: Ahalya wishes. Your lovely wishes on Ahalya FM 90.4.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു കോളറിലേക്ക് പോയാലോ, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
3: ഞാൻ ഗുരുവായൂരപ്പനാണ് തിരുവല്ലാവിളത്ത്. കൊറേ ദിവസമായി ആയില്ലയോട് സംസാരിച്ചിട്ട്.
2: കൊറേ ദിവസമായി ആയില്ലയോട് സംസാരിച്ചിട്ട്? എന്തുകൊണ്ട് കൊറേ ദിവസമായിട്ട് എന്നോട് സംസാരിച്ചില്ല?
3: അല്ല, അത് അറിഞ്ഞല്ല. എന്നാ ആയില്ല വരുമ്പോ ചെലപ്പോ തിരക്കായിരിക്കും. അങ്ങനെ
2: അങ്ങനെ കൊഴപ്പില്ല. അപ്പൊ ഇന്ന് എന്തായാലും തിരക്കൊന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ സംസാരിക്കാം.
3: ഓക്കെ,
2: ഓക്കെ. അപ്പൊ ഗുരുവായൂരപ്പൻ ചേട്ടാ, വിഷയം കേട്ടല്ലോ.
3: ആ കേട്ടു, കേട്ടു, കേട്ടു.
2: അപ്പൊ എന്താണ് അഭിപ്രായം? അമ്മ, അമ്മായി, അമ്മ, അതാണ് നമ്മുടെ ടോപ്പിക്. ശരിക്കും ഈ മദർ ഇൻ ലോനെ അമ്മ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ?
3: അല്ല, അത് എന്താ പറയുക, മുമ്പൊന്നും അങ്ങനെ ഇല്ല. അമ്മായി അമ്മ എന്ന് തന്നെ ആയിരുന്നു. ഇപ്പൊ ഈ കുറെ കാലങ്ങളായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നതാണ് ഒരു മരുമകന്റെ അമ്മേനെ അച്ഛനെ, അത് ഒരു മരുമകള് പോയിട്ട് അമ്മേന്ന് വിളിക്കാൻ. ഇപ്പൊ അതങ്ങനെ പരിചയമായിപ്പത്. പക്ഷെ ഞങ്ങളുടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല. ഞങ്ങള് ഈ തമിഴ് സംസാരിക്കേണ്ടത് മാമാ മാമി എന്നൊക്കെ പറയുള്ളു.
2: ആന്റി, അങ്കിൾ, ആ രീതിയാണ്.
3: അതെ അതെ അതെ. അത് ആന്റി പറയണത് മാമായി തന്നെ. മാമി എന്ന് പറയുന്നതിനാണ് ഇംഗ്ലീഷിലെ ആന്റി എന്ന് പറയുന്നത്.
2: ഓക്കെ.
3: അപ്പൊ അമ്മയെന്ന് പറയണതിൽ തെറ്റൊന്നുമില്ല. അമ്മേനെ വിളിക്കണതിൽ, അച്ഛന് വിളിക്കണതിൽ തെറ്റൊന്നുമില്ല. കാരണം കുറച്ചും കൂടി സ്നേഹം കൂടുതലോ.
2: അതെ, അതുകൊണ്ട് ആന്റി അങ്കിളിനെ വിളിച്ചാലും പ്രശ്നമില്ല.
3: അത് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ പറയുക, കുറച്ചുകൂടെ അമ്മ അങ്ങനെ അമ്മയെന്ന് വിളിക്കുമ്പോ അവർക്കും ഒരു ബഹുമാനം ഉണ്ടാവും. എന്റെ മോളായി, മരുമോളല്ലോ, മോളെന്നല്ല വിളിക്കുന്നത്. അങ്ങനെ ഒരു ഒരു കുറച്ചും കൂടി ഒരു സ്നേഹം കിട്ടും. അച്ഛാന്ന് വിളിക്കുമ്പോ അതിന് സ്നേഹം കിട്ടും. അത് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ എല്ലാവരും ഇപ്പൊ അത് വിളിക്കുന്നു.
2: വിളിച്ചു
3: തെറ്റൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നേഴ്സുമാരൊക്കെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുള്ളൂ. ആ അതെ, അത് അങ്ങനെ പേഴ്സണൽ അങ്ങനെയല്ലേ വിളിക്കുന്നുള്ളൂ. അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല. അമ്മ അച്ഛനും വേറെ സ്വന്തം അമ്മ അച്ഛനുണ്ടായിട്ടും മറ്റുള്ള അമ്മേനെ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം.
2: ഓക്കെ, അപ്പൊ എന്നാൽ അഭിപ്രായം ഒക്കെ പറഞ്ഞു.

0: കഴിഞ്ഞ സ്ഥിതിക്ക്. പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
1: വിഷസ് നമ്മുടെ ഒരു നമ്മുടെ എന്താ പറയാ, ബോബി പള്ളത്തേരി, പിന്നെ നമ്മുടെ സഹദേവൻ ചേട്ടൻ, കൃഷ്ണേട്ടൻ, പിന്നെ സൈസുദ്ദീൻ ചേട്ടൻ, അപ്പപ്പുളിയർ മാധവൻ ചേട്ടൻ, ബാക്കി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: അപ്പൊ ഗുരുവായൂർ പഞ്ചേന്റെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഗുരുവായൂർ പഞ്ചേന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വിളിക്കുന്നതിലും തെറ്റൊന്നുമില്ല, പക്ഷെ നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ രണ്ട് വിഭാഗമായിരുന്നു, അതായത് കുറച്ച് പേര് പറഞ്ഞത് അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ആന്റി അങ്കിൾ എന്നൊക്കെ വിളിക്കാം, അമ്മ എന്ന് വിളിക്കണം, അച്ഛൻ എന്ന് വിളിക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഒരു കൂട്ടം വിഭാഗം പറഞ്ഞൊരു കാര്യം, അമ്മ അച്ഛൻ എന്ന് തന്നെ വിളിക്കണം, നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വേ നമുക്ക് നോക്കാം, നെക്സ്റ്റ് കോളർ റെഡിയാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഇതാരാണ്? അഷ്റഫ്. ഓക്കെ, കരുനാഗപ്പള്ളി അല്ലേ? ഓക്കെ അഷ്റഫ് ഏട്ടാ, സുഖമായിരിക്കുന്നോ? സുഖം തന്നെ. ഓക്കെ, ഇന്നത്തെ വിഷയം കേട്ടല്ലോ. ആദ്യമായിട്ട് വിളിക്കാണ്? ആഹാ, ഓക്കെ. അപ്പൊ വെൽക്കം ടു അഹല്യ ഫാമിലി. അഷ്റഫ്, എന്താ
2: ചെയ്യുന്നത്?
0: മുഹമ്മദ് തന്ന നമ്പറാണിത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് നമ്പറൊക്കെ കിട്ടി വിളിക്കാൻ തുടങ്ങിയത് അല്ലേ? ഓക്കെ ചേട്ടാ, എന്താ ചെയ്യുന്നത്? അഷ്റഫേട്ടൻ എന്താ ചെയ്യുന്നേ? അഷ്റഫേട്ടൻ എന്താണ് ചെയ്യുന്നത്? ആണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഓക്കെ ചേട്ടാ, അപ്പൊ ഞാനിന്ന് ചോദിച്ച കാര്യേ, ഞാനിന്ന് ചോദിച്ച വിഷയം എന്താണെന്നറിയോ? അതായത് നമ്മൾ ഈ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും അമ്മ അച്ഛൻ എന്ന് വിളിക്കേണ്ടതായിട്ടുണ്ടോന്ന്. അതാണ് ഞാൻ ചോദിച്ച കാര്യം. അതിലേക്ക് ഞാൻ ആ വിഷയത്തിലേക്ക് ചേരേണ്ട താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. വിശ്വസ് പറയൂ, ആർക്കാണ് ഇന്നത്തെ വിശ്വസ്?
2: ഭർത്താവിന്റെ അമ്മയും അച്ഛനെയൊക്കെ നല്ല സ്നേഹത്തോടെ കാണണം.
0: കാണണം. ഓക്കെ, അപ്പൊ ചേട്ടാ ആശംസകൾ കൂടി ഒന്ന് പറയോ.
2: എന്താ
0: വിശ്വസ്? എന്താ പ്രത്യേകം ആശംസകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ എന്നാൽ അഷ്റഫേനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് കരുനാഗപ്പള്ളിയിൽ നിന്നും അഷ്റഫേനാണ്. ചേട്ടാ ആദ്യമായിട്ട് വിളിക്കുന്നതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. രണ്ട് മൂന്ന് തവണ ഇങ്ങനെ നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചൊക്കെ വരുമ്പോൾ കേട്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങ് റെഡി ആയിക്കോളും അല്ലേ. ഇനിമേ നമുക്ക് നെക്സ്റ്റ് കോൾ റെഡിയാണ്, ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, നമസ്കാരം.
0: ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ജ്യോതിചേട്ടനാണ്. ജ്യോതിചേട്ടൻ നമസ്കാരം, സുഖല്ലേ? നമസ്കാരം, സുഖമായിരിക്കുന്നോ?
3: സുഖായിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ജ്യോതിച്ചേട്ടാ ഇന്നത്തെ വിഷയം കേട്ടല്ലോ.
3: വിഷയം കേട്ടു.
0: എന്നാൽ പറയൂ, എന്താണ് അഭിപ്രായം?
3: ഭർത്താവിന്റെ അച്ഛനും അമ്മനെയും അച്ഛ അമ്മ എന്ന് വിളിക്കുന്നത് യാതൊരു തെറ്റുമില്ല, കൂടുതൽ സ്നേഹവും റെസ്പെക്റ്റും കിട്ടുകയും ചെയ്യും, അങ്ങനെ വിളിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: അങ്ങനെ തന്നെ വിളിക്കണം എന്നാണ് അഭിപ്രായം. ആന്റി അങ്കിൾ ഒന്നും വിളിക്കാൻ പറ്റില്ല. ആന്റി
3: ചേട്ടാ, ആന്റി വിളിക്കേണ്ടത്.
0: അമ്മ
3: ഭർത്താവിന്റെ അച്ഛനും അമ്മനെയും അതുപോലെ തന്നെ തിരിച്ചും അതേപോലെ തന്നെയാണ് വിളിക്കേണ്ടത്.
0: അങ്ങനെ വേണമെന്നാണ്?
3: അതാണ്
0: ശരി.
3: സ്വന്തം അമ്മായിയമ്മ മരുന്നവരായിട്ട് കാണാണ്ട് മകളേന്ന് വിളിക്കുന്ന സമയത്ത് അതിന്റെ സ്നേഹം കൂടും.
0: സ്നേഹം കൂടുന്നാണ്. ഓക്കെ,
3: തീർച്ചയായിട്ടും. പിന്നെ ഇന്നിപ്പോ എന്തറിയോ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മായിയമ്മേന്റെ അമ്മായത്തിനോട് ഒന്നും ഇരിക്കുന്നില്ല, ഒക്കെ തന്നെ ഓരോ കുടുംബം കൂടെ മാറിപ്പോവാണ്. വയസ്സായ ആൾക്കാരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഈ ചോദ്യം ഈ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലാത്ത പോലെ ആയിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ?
0: നോക്കാം, നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ.
3: വിശ്വസ് പറയാനുള്ളത്, വടിയോടി കൃഷ്ണേട്ടൻ, നമ്മുടെ സൈഫുദ്ദീൻ ചേട്ടൻ, ഗുരുവായൂർ ചേട്ടൻ, സഹദേവൻ ചേട്ടൻ, മാധവൻ ചേട്ടൻ, എല്ലാവർക്കും പ്രത്യേകം.
0: ഓക്കെ, അപ്പൊ ജ്യോതിച്ചേട്ടൻ നല്ലൊരു ദിവസാവട്ടെ എന്ന് ഞാൻ വിഷയമാണ് നമ്മളെ വിളിച്ചത്. പാറയിൽ നിന്നും ജ്യോതിച്ചേട്ടനായിരുന്നു. അപ്പൊ ജ്യോതിച്ചേട്ടൻ അഭിപ്രായത്തിൽ നിർബന്ധമായിട്ടും അമ്മ അച്ഛൻ തന്നെ വിളിക്കണം എന്നാണ്, വേറെ ഒന്നും വിളിക്കാൻ പാടില്ല എന്നായിരുന്നു ജ്യോതിച്ചേട്ടന്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, നോക്കട്ടെ ഞാൻ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ അഭിരാൻ മോളെ, അപ്പപ്പുള്ളിയൊരു മാധവർണ്ണാണ്.
0: ആഹാ, ഓഹോ, ആരാണ്?
4: മാധവർണ്ണാണ്.
0: അത് അത് എനിക്ക് കിട്ടി, മാധവൻ ചേട്ടനാണ്. ആരോടെ മാധവൻ ചേട്ടൻ സംസാരിക്കുന്നേ? അപ്പൊ നേരത്തെ തെറ്റി പറഞ്ഞതോ?
4: പോട്ടെ,
0: ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ മാധവൻ ചേട്ടാ. പറയൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് പറയൂ, എന്താ പറയാനുള്ളേ?
4: അതൊരു നല്ലൊരു ബഹുമാനത്തോടെ കൂടി വിളിക്കുന്നതാണ് മകളെ.
0: നിർബന്ധമുണ്ടോ അങ്ങനെ തന്നെ വിളിക്കണമെന്ന്?
4: തട്ടി കളയാൻ പാടില്ല. അവർക്കും ഒരു ബഹുമാനം, നമുക്ക് കേൾക്കുന്നവർക്കും ഒരു പറച്ചിന് ഒരു ബഹുമാനം.
0: അതുകൊണ്ട് അങ്ങനെ വിളിക്കണം എന്നാണ് അഭിപ്രായം അല്ലേ?
4: അങ്ങനെ വിളിക്കുന്നതാണ് എന്റെ അഭിപ്രായം.
0: ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ ഇന്ന് സ്പെഷ്യൽ വിഷസ് ഉണ്ടോ?
4: സ്പെഷ്യൽ വിഷസ് വന്നിട്ട് കൊഴിഞ്ഞാമ്പറ കൈവൂരിയും വിളയോടെ കൃഷ്ണൻ സത്യം നമുക്ക് എഞ്ഞാലിപ്പളം ബാലം പല്ലസേന ഗുരുവായൂരപ്പൻ തിരുവല്ലമല ഓവി പളത്തരി ജോലി പാറ.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഈ ഞാൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അപ്പൊ മാധവൻ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കാൻ കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. ചേട്ടന്റെ അഭിപ്രായം ഇത് തന്നെയാണ്, എന്ത് വിളിക്കണം എന്നാണ്, അങ്ങനെ തന്നെ വിളിക്കണം, അച്ഛൻ അമ്മ എന്ന് തന്നെ വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗായ്സ്, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഹസ്ബൻഡിന്റെ അമ്മയെയും അച്ഛനെയും അമ്മ അച്ഛൻ ഇന്ന് തന്നെ വിളിക്കണം എന്നാണോ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി വേഗം വേഗം വേഗം വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ദേ ഞാൻ വൺസ് അഗൈൻ ഒന്ന് പറഞ്ഞുതരാം, 8281509000. അപ്പൊ എന്തായാലും ദേ ഒരു കോളറിലേക്കും കൂടി പോയതിന് ശേഷം ഞാൻ അടുത്ത ആ ഒരു പാട്ടിലേക്ക് അങ്ങ് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ,
0: നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇത് ആരാണ്?
5: നിർമ്മലമ്മയാണ്.
0: നിർമ്മലമ്മ,
5: ഓ
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: നല്ല വിശേഷമായ
0: നല്ല വിശേഷം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണോ അതോ കഴിക്കാൻ പോവാണോ?
5: ആക്കി വെച്ചിട്ടുണ്ട്, ഇനി കഴിക്കാൻ ഒരു എട്ടര ടൈം ഒക്കെ ആകുമ്പോ കഴിക്കും.
0: ഇന്ന് ഇഡ്ഡലി ആണോ?
5: നൂൽപുട്ടാണ്.
0: നൂൽപുട്ടാണ്, തെറ്റിപ്പോയി, കുഴപ്പമില്ല. ആരും ആരും അറിഞ്ഞിട്ടില്ല, ആരും കേട്ടിട്ടില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോ നിർമ്മലമ്മ,
5: ഓ
0: പറയൂ, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളേ?
5: ശരിക്കും അച്ഛൻ അമ്മ തന്നെ വിളിക്കണം മേനെ, അതല്ല അതിന്റെ ശരി.
0: ആണോ?
5: നമ്മളിപ്പോ കൂട് വിട്ട് കൂട് മാറി പോകുന്ന സമയത്ത് അവരിന്റെ മക്കളുടെ കൂടെയാണ് നമ്മുടെ ജീവിതം. അപ്പൊ അവരിന്റെ അച്ഛനും അമ്മനെയും നമ്മളും അതെ നമ്മുടെ അച്ഛനും അമ്മനെയും കാണുന്നവരെ തന്നെ കാണുന്ന.
0: അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കണം എന്നാണ് അഭിപ്രായം? നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ അഭിപ്രായങ്ങൾ വരും എന്നുള്ളൊരു കാര്യം കേട്ടോ. ഓക്കെ, പറയൂ, എന്നത്തെ വിഷസ് ആർക്കാണ്?
5: വിഷസ് എന്റെ അയ്യ മോൾക്കും എന്റെ മക്കൾക്കും എല്ലാവർക്കും ആയിക്കോട്ടെ, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
0: ഓക്കെ, അപ്പൊ നിർമ്മലമ്മയ്ക്ക് മനോഹരമായൊരു ദിവസം ആവട്ടെ, ഞാനും വിഷയാണ് നൂൽപുട്ടൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് നിർമ്മലമ്മയായിരുന്നു. അങ്ങനെ ദേ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? കൃത്യം പറയുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോവാം അല്ലെ? ആ ഒരു പാട്ടിന് ശേഷം ദേ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ വേഗം വേഗം വേഗം അങ്ങ് പോവാം. അപ്പോൾ ദേ മനോഹരമായൊരു പാട്ട് എത്തുന്നു അടുത്തതായി.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എന്ത് അടുത്ത കോളർ ഇങ്ങനെ റെഡിയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, വെരി വെരി ഗുഡ് മോർണിംഗ്.
2: വെരി വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ സുലൈ.
2: സുലൈ ചേട്ടനാണ്? സുലൈ ചേട്ടാ, രാവിലെ എണീറ്റ് എന്താണ് പരിപാടി? കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാണോ?
3: വെറുതെ ഇവിടെ കോട്ട് വായിട്ടിരിക്കാം.
2: അതെ, വെറുതെ കാര്യമായിട്ട് വെറുതെ ഇരിക്കാന്നല്ലേ?
3: കോട്ട് വായിട്ടിരിക്കാൻ റേഡിയോ കേൾക്കുന്നു.
2: ഓഹോ, വെള്ളം കുടിക്കുക കേട്ടോ. അപ്പൊ ആ കോട്ട് വായിക്ക് ഒരു അതെ, ഫുഡൊക്കെ കഴിച്ച സെറ്റ് ആയിട്ട് വെറുതെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ
3: രാവിലെ ഒരു 6:30 ആകുമ്പോൾ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ടിവി തുറന്നു നോക്കും, ഒരു ഭാഗത്ത് റേഡിയോനും വെക്കും.
2: അതാണ് ഓക്കെ.
3: ഇടയിൽ ഒരു 7 മണി ആകുമ്പോ എന്തെങ്കിലും കിട്ടും, കിട്ടുന്നത് കഴിക്കും. അങ്ങനെ വാശിയൊന്നുമില്ല,
2: അങ്ങനെ വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നേ, അപ്പൊ നമ്മൾ മിണ്ടാതിരുന്ന് കഴിക്കണം കേട്ടോ.
3: അത് കഴിക്കും. ഞാൻ തീർച്ചയായിട്ടും, ഞാൻ അതിന് ഒരു സംഭവം പറയില്ല, ഇത് എന്റെ ഇത് അല്ലെങ്കിൽ എന്റെ അതൊന്നും ചോദിക്കാറില്ല.
2: ഓക്കെ, അപ്പൊ ചേട്ടാ എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നത്തെ വിഷയം കേട്ടോ?
3: ആ കേട്ടു കേട്ടു.
2: എങ്കിൽ പറയൂ, എന്താണ് അഭിപ്രായം?
3: അച്ഛനെയും അമ്മനും തന്തയ്ക്ക് വിളിക്കാൻ മതി, വേറെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല.
2: അങ്ങനൊന്നും പറയരുത് കേട്ടോ, ഇതെന്താണിത്? അമ്മ അച്ഛനെ ഇന്ന് വിളിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല.
3: അല്ല, തന്തയ്ക്കും തലക്കും വിളിക്കാൻ.
2: നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതിലേക്കൊന്നും പോകാൻ പാടില്ല.
3: അമ്മ അച്ഛനെന്നെ വിളിക്കണം തന്നെയാണ്, അതിന് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. നമ്മളെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേ ചെല്ലുമ്പോ ആ അമ്മനെ അമ്മയായിട്ട് കാണാനും മകളായിട്ട് കാണാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും.
2: ഓക്കെ, ഇത് പെൺകുട്ടിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണോ?
3: അല്ല, സാധാരണ ഗതിയിൽ കൂടുതൽ അങ്ങനെയുള്ള
2: അങ്ങോട്ട്
3: കെട്ടിക്കല്ലോ.
2: കല്യാണം കഴിക്കണ്ട, മീൻസ് അവിടെ പോയി താമസിക്കുന്നു എന്നതല്ലല്ലോ, അവിടെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അപ്പൊ അവരെയും വിളിക്കണ്ടേ?
3: അല്ല, രണ്ടുപേരും വിളിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, അതില് ഒരു വർഗീയത ഒന്നും എനിക്കതില്ല. അച്ഛനെ ഭർത്താവ് ആണായാലും പെണ്ണായാലും
2: വേർതിരിവില്ല അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് പറയൂ, ഇന്നത്തെ വിഷയം ആർക്കാണ്?
3: ലോകം മുഴുവൻ അഹല്യ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്ക് എപ്പോഴും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും.
2: ഓക്കെ, അപ്പൊ സുലൈച്ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് സുലൈച്ചേട്ടൻ ആയിരുന്നു. അപ്പൊ ചേട്ടൻ അഭിപ്രായത്തിൽ അമ്മ അച്ഛൻ എന്ന് വിളിക്കണം എന്ന് തന്നെയാണ് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും ദേ അടുത്തൊരു കോളർ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്കും കൂടി ഞാനിന്ന് പോവാണേ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം, ഇതാരാണ്?
4: സുമയാണ്, തുറപ്പാളയം.
2: സുമ ചേച്ചി.
4: ഓ
2: ഓക്കെ. സുമ ചേച്ചി സുഖായിരിക്കുന്നോ?
4: ഓ, സുഖായിരിക്കുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും പറയൂ ചേച്ചി, ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്താ പറയാനുള്ളേ?
4: അമ്മ അച്ഛൻ എന്ന് വിളിക്കണതല്ലേ നല്ലത്?
2: അങ്ങനെയാണോ നല്ലത്? അതാണ് സ്നേഹബന്ധം. അതുകൊണ്ട്
4: തിരിച്ചും മരുമക്കളെ അമ്മ അമ്മ എന്താ പറയാ, മോളായിട്ട് കണക്കാക്കണം. അത്ര
2: മോളായിട്ട് കണക്കാക്കണം. ഈ ഈ മരുമകൻ ഇതൊന്നും ബാധകമല്ലേ?
4: മരുമകനും ബാധകമാണ്, മരുമകനും ബാധകമാണ്.
2: ബാധകമാണോ? അത് എന്തുകൊണ്ടാണ് പറയാത്തത്?
4: അല്ല, അവര് അതായത് ഭാര്യമാരുടെ വീട്ടിൽ എപ്പോഴെങ്കിലും അല്ലേ വന്നിരിക്കാറുള്ളൂ, അവര് സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ട്.
2: എന്നാലും
4: അവര് വന്നിട്ട് പോയിട്ടിരിക്കും. എന്നാലും അബഹുമാ അമ്മയി അമ്മാവൻ എന്ന് വിളിക്കണേക്കാട്ടാ അച്ഛൻ അമ്മ എന്ന് വിളിക്കുമ്പോ അവരോട് മരുമകനല്ല അത് മകനാണെന്ന് നമുക്ക് തോന്നിപ്പോ.
2: അപ്പൊ അങ്ങനെ വിളിക്കണം എന്നാണ് സുമച്ചേച്ചി.
4: അതെ അതെ അതെ.
2: ഓക്കെ, അപ്പൊ സുമച്ചേച്ചി കോളിൽ വിളിച്ചത് സുമച്ചേച്ചി ആയിരുന്നു. അപ്പൊ സുമച്ചേച്ചിയുടെ അഭിപ്രായവും ദേ നിങ്ങൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞില്ലേ. യെസ്, ഇനി എന്തൊക്കെ അഭിപ്രായങ്ങൾ വരും, എന്തൊക്കെ ആർക്കൊക്കെ പറയാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. എനിവേ, സമയം നോക്കുമ്പോൾ കൃത്യം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലേ വിഷസ് ആണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ ഞാനിന്ന് ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു, നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഒരു സമയത്ത് കല്യാണം

0: എന്നതായിരുന്നു ഇന്ന ഒരു ചോദ്യം. എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം പറയോ ഇല്ലയോ നോക്കട്ടെ. ഒരു ആൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കോള് കട്ടുമായി പോയിട്ടുണ്ട്, സാരമില്ല, എഗെയിൻ വിളിക്കുന്ന സമയത്ത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഞാൻ
0: ജഗൻ ജേട്ടനാണ്. ജഗൻ ചേട്ടാ
1: പറയൂ,
0: മലപ്പുറത്ത് എന്തൊക്കെയുണ്ട് വിശേഷം?
1: മലപ്പുറത്ത് ഇപ്പൊ ഞങ്ങളുടെ പെരുന്നാൾ ആകാറായി. എന്റെ ചെറിയൊരു നെട്ടോട്ടത്തിലാണ്. ഇവിടെ
0: നെട്ടോട്ടത്തിലാണ്? ഓ, രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളാണ്.
1: നാളെ മുതൽ മദ്രസ കുട്ടികൾക്ക്
0: അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. രണ്ടു ദിവസം അവധിയാണ്, നാളെയും മറ്റന്നാൾ അവധിയാണ്. നല്ല ദമ്മിട്ട ബിരിയാണിയും. പ്രത്യേക ഒരു വൈബാണ്. എനിക്കറിയാം, എനിക്ക് അതിനൊരു പങ്ക് എപ്പോഴും കിട്ടാറുണ്ട്.
1: അതെ അതെ, എനിക്ക് മലപ്പുറത്തോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എവിടെ പോയി കഴിക്കുന്നത് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനത്തെ അവസ്ഥയാണ്.
0: വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ?
1: വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് അത്യാവശ്യം വയർന്നേരെ കഴിച്ചാൽ പിന്നെ അപ്പുറത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല.
0: നാളെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇവിടെ പോയി ബിരിയാണി കഴിക്കാൻ പറ്റുന്ന, എന്തായാലും മലപ്പുറത്തേക്ക് നാളെ പോവാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവിടുന്ന് എവിടെന്നെങ്കിലും നല്ലൊരു കൊയ്യ് ബിരിയാണി അങ്ങ് കഴിക്കണം. എന്നിട്ട് വേണം ആ പെരുന്നാൾ ഒന്ന് ആഘോഷിക്കാൻ.
1: അതെ, നല്ലൊരു തലശ്ശേരി ബിരിയാണി കഴിക്കണം.
0: തലശ്ശേരി നോക്കട്ടെ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ പാലക്കാടൻ സ്പെഷ്യൽ റൗത്തർ
1: കഴിച്ചോളാം.
0: ഓക്കെ, അപ്പോ ജഗൻ ചേട്ടാ പറയൂ, എന്താണ് ഇന്നത്തെ വിഷയത്തിൽ പറയാനുള്ളത്?
1: വിഷയത്തിൽ പറയാനുള്ളത്, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തെ, നമ്മളിപ്പോ ഒരു അമ്മയും അച്ഛൻ ഒരു കുടുംബത്തിൽ കയറി ചെന്ന് അതൊരു വേർതിരിവ് അവിടെ കാണിക്കാൻ പാടില്ല. ഒരു എന്താ വെച്ചാ, അവിടെ വന്നിട്ട് ഡിസ്റ്റൻസ് ഇല്ലാതെ നമ്മൾ പോകണം. അപ്പൊ തീർച്ചയായിട്ടും അവരെ അമ്മ അച്ഛൻ തന്നെ വിളിക്കണം.
0: വിളിക്കണം എന്നാണ്?
1: അതെ അതെ അതെ അതെ. അപ്പൊ സ്നേഹബന്ധം എന്നും നിലനിന്ന് പോവുള്ളൂ.
0: ഓക്കേ, അപ്പൊ അതാണ് ജഗൻജേന്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തായാലും പറയൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
1: ഇന്നത്തെ വിശ്വസ് സുഹൃത്ത്, എന്റെ മോൾ എന്നൊക്കെ ചിദംബരത്തിൽ റൈഡേഴ്സ് ബോണ്ട് കൊടുവായൂർ പ്രസിദ്ധ ടീച്ചറിന്റെ ടീമായിട്ടാണ് പോകുന്നത്. അവർക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേർന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും വിഷയാണ്. അപ്പൊ ജഗൻജേന്റെ ഫാമിലിക്ക് നല്ലൊരു ദിവസം കൂടി വിഷയുന്നു. താങ്ക് യു, ഗുഡ് മോർണിംഗ്. ഇഷ്ടപ്പെട്ടു? കൊള്ളാം. ആ താങ്ക് യു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കേ, രജിത ചേച്ചി
2: പറയൂ,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: നന്നായി പോകുന്നു,
0: നന്നായി പോകുന്നു.
2: വെക്കേഷൻ ആണ്, വെക്കേഷൻ ലാസ്റ്റിലേക്ക് പോവാണല്ലോ.
0: ഓ, വെക്കേഷൻ ലാസ്റ്റിലേക്ക് പോവാണ്. അതിന്റെ ഒരു

0: വിളിക്കുന്നു എന്നതിലല്ല, നമ്മളത് ആ വിളിക്കുന്നതിന് ഒരു റെസ്പെക്ട് കൊടുക്കണം. നമ്മളത് ഉള്ളുന്നുള്ള വിളിയായിരിക്കണം. അതാണ് എന്റെ അഭിപ്രായം. അമ്മ, അച്ഛൻ, ആന്റി, അങ്കിൾ, ഓക്കെ. പക്ഷെ ആ പൊസിഷൻ നമ്മൾ വിളിക്കുമ്പോൾ അതിനുള്ള ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം. അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നാവണം എന്നതാണ് എന്റെ അഭിപ്രായം. ജനറേഷൻ ചേഞ്ചസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ.
1: അതിന്റെ
0: കൂടെ സഞ്ചരിക്കുമ്പോൾ വിളിയിലല്ല കാര്യം, പക്ഷെ അതെങ്ങനെ വിളിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നാണ് എനിക്ക്
1: പറയാനുള്ളത്. ഒരു അടിപൊളി ഡേ ആണ്. ഞാനും വിഷ് ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ച രജിത ചേച്ചി ആയിരുന്നു. നല്ല സ്വീറ്റ് ആയിട്ട് സംസാരിച്ചു കേട്ട് കഴിഞ്ഞല്ലോ. ശരിയാണ്, ജനറേഷൻ എന്ന് പറയുന്ന കാര്യം ഇങ്ങനെ മാറി മാറി മാറി വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള പല മാറ്റങ്ങളും ഇനിയും ഇനിയും ഇനിയും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. മാറ്റങ്ങൾ ഇപ്പോഴും അനിവാര്യമാണ്. നല്ല നല്ല മാറ്റങ്ങൾ ഇനിയും വരേണ്ടതും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ, ദീ നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പറഞ്ഞു വരും ബാലൻ ചേട്ടൻ.
1: എന്ത് പറ്റി ബാലൻ ചേട്ടൻ? പെട്ടെന്ന് ഒരു ഒരു ഒരു പ്രഷർ വന്നോ പെട്ടെന്ന്?
2: ഒന്നുമില്ല.
1: ഓക്കെ ബാലൻ ചേട്ടാ, ഇന്ന് ഞാൻ ചോദിച്ച ഒരു വിഷയത്തിൽ എന്താണ് ബാലൻ ചേട്ടന്റെ ഒരു അഭിപ്രായം?
2: അഭിപ്രായം പറയുന്നത്, അതായത് അച്ഛൻ അമ്മ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. കുറച്ച് പ്രായം ജാസ്തിയാണ് അപ്പൻ അമ്മ. ഇന്നിപ്പോ കാലഘട്ടം മാറിയില്ല. ഇപ്പോ വിളിക്കുന്നത് അമ്മനെയും അച്ഛനും ചേർത്തിട്ടാ വിളിക്കുന്നു എന്നുള്ള കാലഘട്ടം. അച്ഛന് ദാ, അമ്മനെ ഡി, ഡാഡി.
1: ഓഹോ, അത് ഇംഗ്ലീഷ് ടേം ആയിട്ട് പോവല്ലേ, ഡാഡി മമ്മി. ഇംഗ്ലീഷ് ടേം ആണല്ലോ.
2: അല്ലല്ല, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയി പോയി പറയാ, ഡാഡി. അപ്പൊ
1: അതിപ്പോ മാത്രല്ല, പണ്ട് മുതലുണ്ട് കേട്ടോ. ഡാഡി മമ്മി എന്നൊക്കെ പണ്ട് മുതലേ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രയോഗല്ലേ.
2: അതെ അതെ അതെ, എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്ന അച്ഛൻ അമ്മ അതാണ് സ്റ്റാൻഡേർഡ്, ഇല്ലെങ്കിൽ അപ്പൻ അമ്മ.
1: ഓക്കെ, അങ്ങനെ തന്നെ വിളിക്കണം അപ്പോ.
2: ആ, ഇത്തിരി പ്രായം ജാസ്തിയായെന്ന് പറഞ്ഞ അപ്പൻ അമ്മ. കുറച്ച് ഒരു 10-15 വയസ്സിന്റെ ഒക്കെ ഡിഫറൻറ്റ് പറഞ്ഞ അച്ഛൻ അമ്മ.
1: ഓക്കെ, ശരി, സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ബാലൻ ചേട്ടാ പറയും, ഇന്നത്തെ ആശംസകൾ ആർക്കാണ്?
2: ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാ ശ്രോതാക്കളും നേരിട്ടും പിന്നെ ഫോണിലൂടെയൊക്കെ അറിയിച്ചു. അവർക്കൊക്കെ നല്ലൊരു ദിവസമാവട്ടെ. അതുപോലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ത്രിമൂർത്തികൾക്കും നല്ലൊരു ദിവസമാവട്ടെ.
1: അപ്പോ ബാലൻസേന ബിലേറ്റഡ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഞാനും ദേ അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ബാലൻസേനായിരുന്നു. അപ്പൊ ബാലൻസേന്റെ അഭിപ്രായം നമ്മൾ ദേ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ദേ ഈ ഒരു സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ 38 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. നല്ലൊരു ട്രാക്ക് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മലയാളവും തമിഴും ഹിന്ദിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പ്ലേ ചെയ്തിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മലയാളം സോങ്സിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്ക് ഓൺ ട്രാക്ക് എന്ന് പറയുന്ന പോലെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിന്ദി ട്രാക്കും തമിഴൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ പാട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്തൊരു ഹിന്ദി ട്രാക്ക് വരുന്നുണ്ട്, കേൾക്കാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. യെസ്, അങ്ങനെ നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ മാരേജ് കഴിയുന്ന സമയത്ത്, കല്യാണം കഴിച്ചു പോകുന്ന സമയത്ത്, ഈ നമുക്ക് വരുന്ന മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അവരെയൊക്കെ നമ്മൾ അമ്മ അച്ഛ എന്ന രീതിയിൽ തന്നെ സംബോധന ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നതായിരുന്നു എന്റെ ഇന്നത്തെ ചോദ്യം. അപ്പൊ അതിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് ഞാൻ പോവാനട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
3: പറയൂ കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
4: നല്ല വിശേഷം തന്നെ, വലിയ കുഴപ്പമില്ല,
3: വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വിശേഷം. ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടാ പറയൂ, എന്താണ് കൃഷ്ണൻ ചേട്ടന്റെ ഒരു അഭിപ്രായം?
4: നമ്മുടെ പഴയ കാലത്തെ ആ രീതിയല്ല നല്ലത്. അച്ഛനെ അമ്മനെ അച്ഛൻ അമ്മ തന്നെ പറയണം, അല്ലാണ്ട് ആടി അങ്ങനെയൊന്നും പറയണ ശരിയല്ല.
3: ഇപ്പൊ
4: അല്ല, ഇപ്പോഴത്തെ കാലം പറഞ്ഞ സ്വന്തം ഭർത്താവിന് പിന്നെ പേര് പറയുന്ന കാലമാണ് ഇപ്പോ.
3: അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടോ?
4: ആ, സ്വന്തം ഭർത്താവിന് പേരല്ലേ പറഞ്ഞു വിളിക്കുന്നത്.
3: അതില് പ്രശ്നമുണ്ടെന്നാണോ? അതിലൊരു പ്രശ്നമുണ്ടെന്നാണോ?
4: അത് അത് നല്ല ഇത്, ഞങ്ങളുടെ പഴയ രീതിയിലാണ് പോക്ക്, അത് നല്ലത്. അച്ഛൻ അമ്മ തന്നെ വിളിക്കുന്നു
3: ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും അഭിപ്രായമൊക്കെ ദേ പറഞ്ഞിട്ടുണ്ട്. പറയൂ, ഇന്നത്തെ വിശ്വസ് കൂടി പറയൂ കൃഷ്ണൻ ചേട്ടാ, ആർക്കാണ് വിശ്വസ്?
4: വാദം പല്ലസേന, ജ്യോതി പാറ, ഗോപി പള്ളക്കേരി, സത്യഭാമ കരിഞ്ഞേരി പള്ളം, മാധവൻ പത്സല അപ്പപ്പുള്ളിയെ, സൈഫുദ്ദീൻ ഹസീന കൊയ്ഞ്ഞാമ്പാറ, ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ തിരുവല്ലാമല, കണ്ണൻ അത്തിക്കോട്.
3: ഓക്കെ, എല്ലാവർക്കും
4: ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു.
3: ഓക്കെ, അപ്പൊ കൃഷ്ണൻ ചേട്ടനും നല്ലൊരു ദിവസം വെട്ടി എന്ന് ഞാൻ വിഷയാണ് കേട്ടോ. ഈ പേര് വിളിക്കുന്നത് ഒരു പ്രശ്നമാണോ? ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു വിഷയമാക്കാൻ പറ്റിയൊരു വിഷയമാണ്. എപ്പോഴെങ്കിലും ആഹല്യ വിഷസിൽ വരുന്ന സമയത്ത് ഇതിനെ ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കുമായിട്ട് വരാനായിട്ട് എന്തായാലും ഞാൻ നോക്കാൻ കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായങ്ങൾ കൂടി കേൾക്കാമല്ലോ. ഈ പേര് വിളിക്കുന്നതിൽ കുറച്ച് പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പേര് വിളിക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ പേരിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കാര്യമാണല്ലോ. ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സാണ്. ഐഡന്റിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് നെയിം, നെയിം അതിലാണ് നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റി വ്യക്തമായി വിളിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ എപ്പോഴും ഈ നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിലൊരു വാലും തലയും പോലെ ഇടാറില്ലേ, ചേച്ചി, ചേട്ടൻ, ആൻറ്റി, അങ്കിൾ, പേര് വിളിക്കുന്നത് അത്രയും മോശപ്പെട്ടൊരു കാര്യമാണോ ഗൈസ്? എന്തായാലും ഒരു ഒരു തവണ ഞാനിതൊരു വിഷയമായിട്ട് എന്തായാലും എടുക്കാം, അന്ന് നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ചോദിക്കാം. പക്ഷേ ഇന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, മാരേജ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന അമ്മ അല്ലെങ്കിൽ അമ്മായി അമ്മ, യെസ്, എങ്ങനെ അമ്മായി അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയെ അമ്മ എന്ന രീതിയിൽ തന്നെ വിളിക്കണോ എന്നതായിരുന്നു ഇന്ന് ഞാൻ ചോദിച്ചൊരു കാര്യം. അപ്പം അതിൻ്റെ അഭിപ്രായങ്ങളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. ഇനി കുറച്ച് സമയം കൂടി എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സമയം നോക്കുകയാണെങ്കിൽ കൃത്യം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. 9 മണി വരെയാണ് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗം വേഗം വേഗം വിളിക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്തോളൂ. കോൾസ് ഇങ്ങനെ വന്ന് കട്ടായി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ റേഞ്ച് കൂടി ഒന്ന് ശ്രദ്ധിച്ച് വിളിക്കുകയാണെങ്കിൽ ആ കോള് കട്ടായി പോകുന്നൊരു കാര്യം നമുക്ക് എന്തായാലും ഒഴിവാക്കാം. പിന്നീട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യമാണ്, വിളിക്കുന്ന സമയത്ത് കോളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കാൻ കൂടി എന്തായാലും നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. ഇതാരാണ്? ഈ ഒരു എനർജി പാക്ക്
5: അംബിക സുധിയാണ്.
3: അംബിക ചേച്ചിയാണ്. ആഹാ, അംബിക ചേച്ചി കുറെ നാളായി സംസാരിച്ചിട്ട്, സുഖാണോ?
5: ഞാൻ ഇന്ന് നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് നാളെ, പക്ഷെ ഇന്നലെ വിളിച്ചിരുന്നു.
3: നമ്മുടെ
5: ഷൈബിയുടെ വെഡിങ് ആനിവേഴ്സറി വിഷസ് ചെയ്യാൻ വിളിച്ചതാണ്. അപ്പൊ ടോപ്പിക്കും കൂടെ കിട്ടിയപ്പോ അതിനെ കുറിച്ച് കൂടെ സംസാരിച്ചു.
3: ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് എന്താ സംസാരിക്കാനുള്ളത്?
5: ഇന്നത്തെ ടോപ്പിക് കേട്ടപ്പോ എനിക്ക് വിളിച്ചാൽ കിട്ടിയാൽ നന്നായിരുന്നു തോന്നി, അതുകൊണ്ട് അത് കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് കോൾ അതിന് കിട്ടുകയും ചെയ്തു.
3: അപ്പൊ പറയൂ.
5: ഇങ്ങനൊരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്ത് പറയണെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം. കാരണം സത്യം പറയട്ടെ, നമ്മള് ഇപ്പൊ നമ്മുടെ കേരളം അങ്ങനെ നിൽക്കട്ടെ, തമിഴ്നാട്ടിലേക്ക് ഒന്ന് പോയി നോക്കി, ഏതൊരു ലേഡീനെയും ഇല്ലേ ഒരു റെസ്പെക്ടോടെ അമ്മ തായേ എന്നാണ് വിളിക്കുക. ആ ഒരു റെസ്പെക്ട്, ആ ഒരു സ്നേഹം, ആ വിളി തന്നെ ഒരു ബന്ധം ഉണ്ടാവും നമുക്ക്, ഇല്ലേ ഒരു ആത്മബന്ധം ഉണ്ടാവും ആ വിളി കേൾക്കുമ്പോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ലൈഫില് ലേഡീസിന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 23-24 മാക്സിമം 25 വയസ്സ് വരെ നമ്മുടെ വീട്ടിൽ വളർന്ന് നമ്മുടെ അച്ഛനമ്മയും സ്നേഹിച്ചു വേറെ വീട്ടിൽ പോകുമ്പോ പിന്നെ എല്ലാ കാലവും നമ്മുടെ ജീവിതാവസാനം വരെ ഏകദേശം ആ വീട്ടിൽ തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് അവര് അച്ഛൻ അമ്മ തന്നെയല്ലേ, അപ്പൊ അവരങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോഴല്ലേ ആ ഒരു സ്നേഹവും ഒരു ബന്ധവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഒരിക്കലും ഈ ടോപ്പിക്കിൽ ഇപ്പൊ മീഡിയയില് കുറച്ചു ദിവസമായിട്ട് നമ്മുടെ MLA അല്ലെങ്കിൽ
3: കൃഷ്ണപിള്ള
5: ടോപ്പിക്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൾഗറാന്ന് തന്നെ ഞാനത് പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്താ ആ കുട്ടിക്ക് അമ്മ അമ്മ തന്നെയാണ്, നമ്മളെ പ്രസവിച്ച നമ്മുടെ അമ്മമാരെ അമ്മ തന്നെയാണ്.
3: നമ്മളെ പ്രസവിച്ചു
5: അമ്മയല്ലാതെ ആവുന്നില്ലല്ലോ
3: ചേച്ചി. നമ്മൾ ആ കുട്ടി പറയുന്ന അതിലേക്ക് പോകുന്നില്ല, അത് അവരുടെ പെർസ്പെക്ടീവ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചൊരു കാര്യം, ഇങ്ങനെ വിളിക്കണോ വിളിക്കണ്ടയോ എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ വിളിക്കുന്നതാണ്
5: നല്ലത്,
3: അങ്ങനെ വിളിക്കുന്നതാണ് നല്ലത്.
5: പറയാൻ കാരണം എന്താ പറയാ, ഒരുപാട് പേര് ഇങ്ങനെ കേൾക്കുന്ന നമ്മൾ ഈ മീഡിയയിലൂടെ ഒരുപാട് പേര് കേൾക്കും കാണുകയും ചെയ്യുന്നതല്ലേ, ഇപ്പൊ റേഡിയോയിലൂടെ ഒരുപാട് പേര് കേൾക്കുന്നതല്ലേ. അപ്പൊ ആ കുട്ടികള് ഇത് കേട്ട് വളരുമ്പോ അവർക്ക് തോന്നി എന്താപ്പൊ വിളിച്ച ഇങ്ങനെ പറഞ്ഞ എന്താ എന്നൊരു ചോദ്യം മൈൻഡിൽ വരും. ശരിക്കും മീഡിയകളിലാണ് കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്നത്. ഇപ്പൊ ലൈഫ് അങ്ങനെയാണല്ലോ.
3: അപ്പൊ
5: ഞാൻ പറഞ്ഞ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് തന്നെ കുട്ടികൾ കൂടുതൽ കേൾക്കുന്നതാണ് നല്ലത്.
3: അമ്മ
5: തന്നെ വിളിക്കണം, അച്ഛൻ തന്നെ വിളിക്കണം, അങ്ങനെ തന്നെയാണ് ശീലങ്ങൾ പോകുന്നത്. ചില ഫാമിലിയില് നമ്മുടെ അവിടുത്തെ ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മ അടുത്തും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ
3: പേരല്ലാണ് അമ്പിക്ക് ചേച്ചിയുടെ അഭിപ്രായം.
5: ഹലോ,
3: അങ്ങനെ വിളിക്കണമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം അല്ലേ?
5: ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ അറിയോ, ഇപ്പൊ കല്യാണ പ്രായത്തിൽ
3: ഹലോ
5: ഉണ്ടാവില്ലേ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മള് ആ ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ അവരെ അച്ഛൻ അമ്മ വിളിക്കുന്ന അതേ സ്നേഹത്തിലും ബന്ധത്തിൽ തന്നെ ഭർത്താവ് നമ്മുടെ വീട്ടിൽ മീൻസ് നമ്മുടെ വീട്ടിൽ കയറുന്ന നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെയല്ലേ അവര് കാണുന്നത്, അതുപോലെ തന്നെ കാണേണ്ടത്. അങ്ങനെ കാണുമ്പോ ആ ബന്ധം കൂടെ സ്ട്രോങ് ആയി നിൽക്കും, എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും. ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്ന നല്ലതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ എന്തോ ഒരു വിഷമം അതിങ്ങനെ വന്നപ്പം
3: എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമുക്ക് നോക്കാം, ഞാൻ എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയുന്നു, എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ പറയും. ഞാൻ അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് തന്നെ, എനിക്കും വ്യക്തമായ അഭിപ്രായങ്ങൾ
5: കേട്ടേയുള്ളൂ.
3: അത് ഞാൻ എന്തായാലും പറയും കേട്ടോ, പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു.
5: അപ്പൊ നല്ലൊരു ദിവസം.
3: ഓക്കെ, അപ്പൊ എന്നാലും ചേച്ചിക്ക് നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷയാണ്. ഈ ഒരു വിഷയം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയൊരു കാര്യം എന്താ പറയുക ഗൈസ്, നമുക്ക് ഈ ഒരു വിഷയം എന്നല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എപ്പോഴും എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ബിക്കോസ് ഓഫ് വി ആർ ഇൻഡിവിജ്വൽസ് അല്ലേ, നമ്മളെല്ലാവരും ഓരോ ഓരോ വ്യക്തികളാണ്. കോമൺലി വരുന്ന, നമുക്കൊരു ഗ്രൂപ്പിൽ എടുക്കുന്ന സമയത്ത് ഒരു പെർസെൻറ്റേജ് ഓഫ് അഭിപ്രായം ഒരുപോലെ ആവാം. അതുപോലെ തന്നെയാണ് മറുവശം, എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു നാണയത്തിന് എന്താണ് രണ്ട് സൈഡുണ്ട്. അതുപോലെ തന്നെ ഏതൊരു വിഷയത്തിലും പല അഭിപ്രായങ്ങൾ വരാം എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ അഭിപ്രായം പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും, ദോഷം ചെയ്യാത്ത രീതിയിൽ മറ്റൊരു വ്യക്തിയെ, ആ ഒരു വ്യക്തിയെ ദോഷം ചെയ്യാത്ത രീതിയിൽ, സമൂഹത്തെ ദോഷം ചെയ്യാത്ത രീതിയിലാണെങ്കിൽ ആ ഒരു അഭിപ്രായങ്ങളെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ തന്നെയല്ലേ എല്ലാ വിഷയങ്ങളിലും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്രൈം പോലും പറയുന്നത് എങ്ങനെയാണ്, ദോഷമാവുന്ന രീതിയിൽ അത് ക്രൈം ആവുന്നു അല്ലേ. അതുപോലെ തന്നെയാണ് ഇത്, എത്ര ചെറിയ കാര്യമായിക്കോട്ടെ എത്ര വലിയ കാര്യമായിക്കോട്ടെ എല്ലാത്തിലും എല്ലാവർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ തന്നെ മറ്റൊരു വ്യക്തി ചിന്തിക്കണം എന്നതിനോട് എനിക്കൊരു യോജിപ്പും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഇത്ര എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്ര എക്സൈറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. ഓക്കെ, എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്തായാലും പറയാം. അപ്പൊ എന്തായാലും സമയം നോക്കുമ്പോൾ 8 കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ പതിയെ ഇന്നത്തെ കോൾസ് എനിക്കിങ്ങനെ അവസാനിപ്പിക്കേണ്ട സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നെയും കാത്ത് മെസ്സേജുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ മെസ്സേജുകളിലേക്ക് പോകണം. തീർച്ചയായിട്ടും ആ മെസ്സേജുകളിലേക്കൊക്കെ ഞാൻ എന്തായാലും പോവാം. അപ്പോൾ ഇതേ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മെസ്സേജ് അയക്കാൻ വേണ്ടിയത് ഇങ്ങനെ ടൈപ്പ് ചെയ്തുണ്ടെങ്കിൽ വേഗം വേഗം വേഗം അങ്ങ് സെൻഡ് ചെയ്തോളൂ. വായിക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജുകൾ നമുക്ക് അങ്ങ് വായിക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ മെസ്സേജ്, ഞാൻ ഇന്നും ദേ ചെറിയൊരു റിക്വസ്റ്റ് പറയുകയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരുപാട് ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജിൽ ഉൾപ്പെടുത്തി അയക്കരുത്. ഇപ്പോൾ തന്നെ ഞാനൊരു ചാറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ചാറ്റ് കിട്ടുന്നില്ല. ഒരു 30 ഫോട്ടോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ഫോട്ടോസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് മെസ്സേജുകളായിട്ട് അയക്കരുത്. ഫോട്ടോസ് ഒരുപാടായിട്ട് അയക്കരുത്. ആ ടെക്സ്റ്റ് മെസ്സേജ് മിസ്സായി പോകുന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഇത്. വളരെ വളരെ വളരെ അധികം ഞാനൊരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജ് നോക്കാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെയല്ല. കറക്റ്റ്. വ്യക്തികൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു അരിമണി ഉറുമ്പിന് അത്രയും ഭാരമുള്ളതാണ്. ശുഭദിനം നേരുന്നു സുലയ എനിക്കോട്. കറക്റ്റ് ആണല്ലേ, കറക്റ്റ് ഒരു കാര്യമാണ്. നമുക്ക് തോന്നും ഈസിയാണ്, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും അത് എത്രമാത്രം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു കാര്യം. നല്ലൊരു മെസ്സേജ് ആയിരുന്നു സുലൈ ചേട്ടൻ. വൺസ് അഗെയിൻ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അഹല്യ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എനിക്ക് കുറച്ചായിട്ട് അഹല്യ കേൾക്കാൻ പറ്റിയിരുന്നില്ല, ചാനൽ ക്ലിയർ ആയി കിട്ടിയിരുന്നില്ല. ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ വിഷയത്തിൽ എന്റെ അഭിപ്രായം അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നത് തന്നെയാണ്. നമ്മുടെ അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് ചിലപ്പോൾ അഭിപ്രായം പറയും, പക്ഷേ നമ്മൾ അവരോട് മറുപടിയും പറയും. അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ അച്ഛനും അമ്മയെയും കരുതേണ്ടത്. അവര് പറയുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ അമ്മ അച്ഛനാണെന്ന് കരുതി മറുപടി പറഞ്ഞാൽ പ്രശ്നമുണ്ടാവില്ല. അല്ലെങ്കിൽ അവരെ നോക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അച്ഛനെയും അമ്മയെയും നോക്കുന്നത് പോലെ തന്നെ അവരെ നോക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ സൗമ്യ, ചെറുപ്പിളശ്ശേരി. സൗമ്യ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ജീവിതം എന്ന തോണി തുഴയുന്നത് നമ്മളാണെങ്കിലും നാം പോലും അറിയാത്ത ദിക്കിലൂടെ അത് നമ്മെ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ആനന്ദകടലിലൂടെ, മറ്റു ചിലപ്പോൾ കണ്ണീർ കടലിലൂടെ, ചിലപ്പോൾ പ്രതീക്ഷയുടെ വെള്ളിമേഘത്തിലൂടെ. അങ്ങനെ തീരാനുള്ളതാണ്. പ്രതീക്ഷകൾ സഫലമാവട്ടെ, നമുക്ക് പ്രയത്നം തുടരാം. ശുഭദിനം നേരുന്നു എല്ലാ കൂട്ടുകാർക്കും. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. അഷ്റഫേണ്ട് മനോഹരമായൊരു ദിവസം വിഷയമാണ്. അങ്ങനെ അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹലിയ ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് എത്തുന്ന സമയത്ത് മെസ്സേജ് നോക്കുമ്പോൾ, നമസ്കാരം വായില്ല അബി വർഷാസുവിനിൽ. ഇന്നത്തെ ടോപ്പിക് കേട്ടു, അച്ഛനമ്മ അത് തന്നെ മതി നമുക്ക് എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് മോദി സർക്കാർ 12 വാർഷികം, അതുപോലെ രമേശ് ചെന്നിത്തല ജന്മദിനം, ശബരിമല പ്രതിഷ്ഠാ ദിനം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു കൊള്ളുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. നഫീസ കുഞ്ഞിപ്പയ്ക്കും മനോഹരമായൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷയുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചിയുടെ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ചേച്ചി ഇനിയും ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ടൈപ്പിംഗ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആ മെസ്സേജ് ഇവിടെ ഇങ്ങനെ എത്തട്ടെ, അതിനുശേഷം നമുക്ക് അതും കൂടി അങ്ങ് വായിക്കാം കേട്ടോ. അപ്പൊ ഈ സമയം 8 മണി കഴിഞ്ഞ 57 മിനിറ്റ് ആകുമ്പോൾ അടുത്ത ആ ഒരു പാട്ട് കേൾക്കണ്ടേ? യെസ്, അടുത്തൊരു പാട്ട് എത്തുന്നുണ്ട്, കേൾക്കാം.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദി സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ ദേ നമുക്ക് ആ ഒരു മെസ്സേജുകളിലേക്കും കൂടി പോവാം. ബാക്കി മെസ്സേജ് കൂടി നമുക്കങ്ങ് വായിക്കാം. അടുത്ത ഒരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലിക്കുട്ടി. ആയിലിക്കുട്ടിക്കും എല്ലാ കൂട്ടുകാർക്കും അടിപൊളി കിടിലൻ ദിവസം ആശംസിക്കുന്നു ഷിബ ദിനേശ്. ഷീബ ചേച്ചിക്ക് മനോഹരമായ കിടിലൻ ദിവസം തന്നെ ഞാനും അങ്ങ് വിഷയാണ് കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, എന്ത് വിളിച്ചാലും സ്നേഹമുണ്ടെങ്കിലേ കാര്യമുള്ളൂ, എല്ലാവർക്കും ഒരു കിടിക്കാച്ച ദിവസം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്, കവിത മോഹൻദാസ്. അപ്പൊ ചേച്ചിക്കും നല്ലൊരു ദിവസം ഞാൻ വിഷയുന്നു. അങ്ങനെ ദേ നമുക്ക് അടുത്ത ഒരു മെസ്സേജ് നോക്കാം. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് ആയില്യ. പണ്ടൊക്കെ ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളെ പരസ്പരം വിവാഹം ചെയ്യിക്കുന്നത് സർവ്വസാധാരണമായിരുന്നല്ലോ. അതുകൊണ്ട് പരസ്പരം മാമനും അമ്മായിയും എന്ന് വിളിച്ചു വന്നിരുന്നു. അതിന്റെ പിന്തുടർച്ചയായി പിന്നീടുള്ള ബന്ധങ്ങൾ അമ്മായി അമ്മയും അമ്മായി അച്ഛനുമായി, എങ്കിലും അച്ഛൻ അമ്മ എന്ന് വിളിച്ചു വന്നു. വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളെയും ആൺകുട്ടിയെ മകനായും കാണണം, അതായത് പരിഗണിക്കണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ വിളി വിവാദം എന്ന് മനസ്സിലാകുന്നില്ല. പുതിയ കാലഘട്ടത്തിൽ ഭർത്താവിനെ എടാ വാടാ പോടാ എന്നൊക്കെ സംബോധന ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിൽ അതിശയിക്കാനുമില്ല. എന്തായാലും സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കട്ടെ. വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു വിരോധവുമില്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ലീല ടീച്ചറുടെ മെസ്സേജ് ആയിരുന്നു. ലീല ടീച്ചർക്ക് നല്ലൊരു ദിവസം ഞാൻ വിഷയുന്നു. അങ്ങനെ നമുക്ക് അടുത്ത ഒരു മെസ്സേജ് നോക്കാം. ആയിലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. മലയാളത്തിലെ ഏറ്റവും മനോഹര വാക്കല്ലേ അമ്മ അച്ഛൻ എന്നത്? അതെ, അങ്ങനെ വിളിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്കും വളരെ സ്നേഹത്തോടെ ഞാനും നല്ലൊരു ദിവസം വിഷയാണ് കേട്ടോ. യെസ്, അങ്ങനെ ദേ വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്ന് നമ്മൾ ചോദിച്ചൊരു വിഷയമുണ്ട്, ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ സ്റ്റോറി, യെസ്, അതും നിങ്ങൾക്ക് കേൾക്കേണ്ടേ? അപ്പൊ രണ്ട് കാര്യവും നമുക്ക് പറയാം. അപ്പൊ ഏറ്റവും ആദ്യം ഏത് പറയണമെന്ന് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു വിഷയത്തെ കുറിച്ച് തന്നെ പറയാല്ലേ. എന്നിട്ട് നമുക്കതിനെ നല്ല രീതിയിൽ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടാം. അതിനുശേഷം എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു കഥയിലേക്ക് പോവാം. വിഷയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചൊരു കാര്യം എന്തായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞു പോകുന്ന എല്ലാവരും പെൺകുട്ടികളെ പറ്റി പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് അത് ബാധകമല്ല? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമല്ല രണ്ടുപേർക്കും. രണ്ടുപേരും ഒരുമിച്ചാണല്ലോ മാരേജ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേർക്കും പുതിയ രണ്ട് ഫാമിലീസ് വരാണ്. ആ ഫാമിലീസ് വരുന്ന സമയത്ത് അതിൽ വരുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരെയും ഈ കല്യാണം കഴിച്ചു വരുന്ന ഈ രണ്ടുപേരും അമ്മ അച്ഛൻ എന്ന് വിളിക്കണോ, അമ്മായിയമ്മ അമ്മായിയച്ഛൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളെ അമ്മ അച്ഛൻ എന്ന രീതിയിൽ തന്നെ സംബോധനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞ കാര്യം അമ്മ അച്ഛൻ തന്നെ വിളിക്കണം എന്നൊരു കാര്യമാണ്. അമ്മ അച്ഛൻ എന്ന് തന്നെ വിളിക്കണം എന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും ഒരു യോജിപ്പുമില്ല. ഒരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. അതായത് ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ, എനിക്ക് അമ്മ അച്ഛൻ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം. എൻ്റെ ചോയ്സാണ് അല്ലേ, എൻ്റെ ചോയ്സാണ് അത് വിളിക്കണോ വേണ്ടയോ എന്നത്. അതല്ലാതെ ഒരു സമൂഹം പറയുന്നത് കൊണ്ട്, അതായത് എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആകണം എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ ഞാൻ എല്ലാവരും വിളിക്കുന്നത് കേട്ട് അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നു, പക്ഷേ എനിക്ക് ആ വ്യക്തികളോട് ഒരു താല്പര്യവും ഇല്ല, അല്ലെങ്കിൽ ഒരു സ്നേഹവും ഇല്ല, റെസ്പെക്ട് ഇല്ലാതെയാണ് ഞാൻ അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് വെറും വാക്ക് മാത്രമാണ്, അതിനവിടെ മീനിങ് ഇല്ല, അർത്ഥം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പക്ഷേ പകരം ഞാൻ ആന്റി അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ എനിക്ക് അവരോട് മതിയായ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ട്, ഞാൻ അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആ വിളിക്കാണോ പ്രാധാന്യം, അതോ ഞാൻ ചെയ്യുന്ന ആക്ഷൻസിനാണോ? ആ അവിടെ വ്യത്യാസമുണ്ട് അല്ലെ. ആക്ഷൻസിനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക അല്ലെ. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, സമൂഹത്തിൽ ഇങ്ങനെ രണ്ട് ടീമിനെ കണ്ടു. ഒരു ഒരു ഫാമിലി അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും ഒട്ടും കെയർ ചെയ്യാതെ, അല്ലെങ്കിൽ ഫുള്ളി ഫുള്ളി ഒരു നെഗറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ അവിടെ അമ്മ അച്ഛൻ എന്ന ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കും. അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഫാമിലി ആന്റി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്, പക്ഷെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് പോകുന്ന അടിപൊളിയായിട്ട് പോകുന്ന ഫാമിലി ആണെങ്കിൽ നമ്മൾ ഏതിനെ അപ്രീഷിയേറ്റ് ചെയ്യും? ഓഫ് കോഴ്സ് ഹാപ്പിനെസ് ഹാപ്പിനെസ് സന്തോഷം അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ അവിടെ വിളി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എങ്ങനെ സംബോധന ചെയ്യുന്നു എന്നതിന് ഒരു പ്രാധാന്യവും ആ സമയത്ത് നമ്മൾ കൊടുക്കില്ല. ആക്ഷൻസ് ആക്ഷൻസ് സ്പീക്സ് എന്നാണ് പറയുക അല്ലെ. അപ്പൊ അതിന് ആ ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ ഏറ്റവും അധികം എന്ത് കൊടുക്കുന്നേ, പ്രാധാന്യം കൊടുക്കുന്നേ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വിളിക്കാനായിട്ട് അമ്മ അച്ഛൻ എന്ന് വിളിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കാം, ആന്റി അങ്കിൾ എന്ന് വിളിക്കാൻ താല്പര്യമുള്ളവർക്കും വിളിക്കാം. അത് എങ്ങനെ വിളിക്കുന്നു എന്നതിലുപരിയായിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യം. ഞാൻ അമ്മ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളാണിപ്പം. മദർ ഇൻ ലോ ഫാദർ ഇൻ ലോ എന്നല്ല പറഞ്ഞത്, അതല്ല തന്നെ. പൊതുവെ ഇത്തിരി മുതിർന്നവരെ എനിക്ക് പരിചയമില്ല, സ്ട്രേഞ്ചേഴ്സ് ഫീൽ ആണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് വിളിച്ചു പോവാറ് ചേട്ടൻ ചേച്ചി അമ്മ നോർമലി വിളിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കണമെന്നത് ഒരു നിർബന്ധവുമുള്ള കാര്യമല്ല, ഒരു നിർബന്ധവുമുള്ളൊരു കാര്യമല്ല. ഒരു വ്യക്തി ഏറ്റവും നല്ലത് പേര് വിളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു നിർബന്ധമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്താണോ നമ്മുടെ കംഫർട്ടബിൾ, കേൾക്കുന്നവർക്കും കംഫർട്ടബിൾ, ആ രീതിയിൽ അവരെ അഭിസംബോധന ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ ഒരു പക്ഷം കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ, അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഇന്നത്തെ ആ ഒരു കഥ, യെസ് കഥ കഥ കഥ എന്ന് നമുക്ക് പറയാല്ലേ. ഇന്ന് എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ അതെന്താ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും എന്താ നമ്മുടെ ഏറ്റവും വലിയ ശത്രു? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഏ, ലക്ഷ്യങ്ങളോ? എൻ്റെ സ്വന്തം ലക്ഷ്യങ്ങൾ എങ്ങനെ എനിക്ക് ശത്രുവായി എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചോ. സംഭവം എന്താണെന്നറിയോ, അതായത് ലോക പ്രശസ്ത നിക്ഷേപകൻ്റെ ഒരു വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫോക്കസ് റൂൾ ഉണ്ട്. അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു റൂള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലും നമ്മുടെ ലൈഫിൽ നിന്ന് കളയും, വലിച്ചെറിഞ്ഞു കളയും എന്നാണ് പറയാറ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ഗോൾസ് അതിലെഴുതുക. 25 പ്രധാനപ്പെട്ട ഗോൾസ് എഴുതുക. ഇനി അതിൽ നിന്ന് എന്ത് വേണം, അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ഗോൾസ് മാത്രം വട്ടം വരച്ച് തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ഒരു 5 കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ മുഴുവൻ സമയവും ഫുൾ എനർജിയും സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യർക്കും തെറ്റുപറ്റുന്നത് ഇവിടെയായിരിക്കില്ല. എവിടെയായിരിക്കും എന്നറിയോ, ഈ ബാക്കിയുള്ള ഒരു 20 ലക്ഷ്യങ്ങളുണ്ടല്ലോ, ആ ഒരു 20 ലക്ഷ്യങ്ങൾ പിന്നീട് ചെയ്യാനുള്ളതാണോ അല്ലെങ്കിൽ ബാക്കപ്പായിട്ട് വെക്കാനുള്ളതാണോ? അല്ല അല്ല അല്ലേ.

പുറകെ പോവുക, അതൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? പക്ഷെ യഥാർത്ഥത്തിൽ അവ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട 5 ലക്ഷ്യങ്ങളിൽ നിന്നും പതുക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സമയം ഒരാവശ്യമില്ലാതെ നമ്മൾ കളയും. നിങ്ങൾക്ക് എന്താണ് വെറുതെ ഇങ്ങനെ തിരക്കുള്ളതായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഇല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കണ്ടെത്താനായിട്ട് ശരിക്കും വളരെ എളുപ്പമാണ്. എന്നാൽ ബാക്കിയുള്ള മോഹങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ജീവിതം രൂപപ്പെടുന്നത് നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് എന്തിനൊക്കെ ഇഗ്നോർ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഫോക്കസ് എന്നൊരു കാര്യം കൂടുതലായിട്ട് വരും. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് കിട്ടുകയും അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ചിന്തകളെ ഷാർപ്പാക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ദേ ഇന്നത്തെ ഈ സംസാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് പതിയെ എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. കൃത്യം 9:30 സമയത്ത് ദേ സിനിമാ വിശേഷവുമായിട്ട് ായിട്ട് ഞാൻ വരുന്നുണ്ട്. എനിക്ക് ശേഷം ദേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി അഭിരാമിയുടെ കാലഡോസ്കോപ്പുമായിട്ട് കൃത്യം 10 മണിക്ക് എത്തും. അതിനുശേഷം നമുക്ക് കുറച്ച് കൃഷി അറിവുകളൊക്കെ വേണ്ടേ ഗായ്സ്? യെസ്, സുനിലും ഹരിതഭൂമിയുമായിട്ട് 11 മണിക്കും വരാൻ വേണ്ടി റെഡിയാണ്. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് 12 മണിക്ക് ആര് വരുന്നു ഞാൻ പറയില്ല കേട്ടോ, വരുന്ന സമയത്ത് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ RJ Ailia signing off. Stay tuned with Ahalya from 90.4. Kittu kittu kuttu kudam.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Celluloid.
6: നമസ്കാരം. സെല്ലോയിഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. സെല്ലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ സെല്ലോയിഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ, തിയേറ്ററിൽ ചിരിയുടെ ആവേശം, മാസിന്റെ പൊടിപ്പൂരം തീർത്ത ആവേശം, ആവേശം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലോയിഡിൽ പ്രിയ ശ്രോതാക്കൾ കേൾക്കാനായി പോകുന്നത്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ഫഫ അഥവാ ഫഹദ് ഫാസിൽ തകർത്താടിയ ഒരു ചിത്രം അല്ലെ. നമുക്ക് ആദ്യം തന്നെ ആവേശത്തിന്റെ ആ ഒരു കഥയിലേക്ക് ആവേശത്തിൽ അങ്ങ് പോവാല്ലേ. നമുക്ക് കഥയിലേക്ക് അങ്ങ് കടക്കാം. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനെത്തുന്ന മൂന്ന് സാധാരണ പിള്ളേരാണ് അജു, ബിബി, ശാന്തൻ. പുതിയ നഗരം, പുതിയ കോളേജ് ജീവിതം എന്നൊക്കെ വിചാരിച്ച വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ ആദ്യ ആഴ്ചകളിൽ തന്നെ ആ ഒരു കോളേജിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷെ എന്താ, ആ ഫസ്റ്റ് വീക്കിൽ തന്നെ എല്ലാ പ്രതീക്ഷകളും അങ്ങ് അസ്തമിക്കുകയാണ്. ഒരു കരിനിഴൽ വീഴാണ്. കോളേജിലെ സീനിയർ വിദ്യാർത്ഥിയായ കുട്ടന്റെ നേതൃത്വത്തിലുള്ള ഗ്യാങ് ഇവരെ ക്രൂരമായിട്ട് റാഗ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരു രാത്രി ഹോസ്റ്റലിൽ വെച്ച് ഈ മൂന്ന് പേരെയും സീനിയേഴ്സ് ഒരു ദയവുമില്ലാതെ തല്ലിച്ചതയ്ക്കാണ്. അടികൊണ്ട് മുഖം വീർത്ത് ശരീരമാകെ വേദനയോടെ ഇരിക്കുന്ന സമയത്താണ് അജുവിന്റെ ഉള്ളിൽ പ്രതികാര ചിന്ത നല്ല രീതിയിൽ അങ്ങ് ആളി കത്താൻ തുടങ്ങാണ്. ഇതിന് തിരിച്ചടി നൽകണം. പക്ഷെ ബംഗളൂരുവിൽ തങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ലെന്നൊരു കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അവര് നാട്ടിൽ നിന്ന് ഗുണ്ടകളെ കൊണ്ടുവരാനായിട്ട് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്താണ്, ലോക്കൽ പോലീസിന്റെ പ്രശ്നം വരുമെന്ന് അവർ മനസ്സിലാക്കാണ്. അവരൊരു ബുദ്ധി ഉപയോഗിക്കാനായിട്ട് തുടങ്ങാണ്. അതായത് ബംഗളൂരുവിലെ ലോക്കൽ ഗുണ്ടകളിൽ ആരെയെങ്കിലും തങ്ങളുടെ കൂടെ കൂട്ടണം. അതിനായി അവരെന്ത് ചെയ്യുന്നറിയോ, കോളേജിന് പുറത്തുള്ള ലോക്കൽ ബാറുകളിൽ സ്ഥിരമായിട്ട് കയറി ഇറങ്ങാനായിട്ട് അങ്ങ് തുടങ്ങാണ്. അവിടെ നടക്കുന്ന അടിപിടികളിൽ ആരെങ്കിലും ഒരു വലിയ മാസ് കാണിക്കുന്നുണ്ടോ എന്നായിരുന്നു അവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം. കാരണം അങ്ങനെ ഒരാൾ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ പല ബാറുകൾ കയറി നിരാശരായി ഒടുവിൽ ഒരു ബാറിൽ ഇരിക്കുമ്പോഴാണ് വിചിത്രമായ ഒരു ലുക്കിൽ ഒരാൾ അങ്ങോട്ട് വരുന്നത്. കട്ട വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സും ധരിച്ച് കഴുത്തിൽ കിലോ കണക്കിന് സ്വർണമാലകളൊക്കെ ഇട്ട് മീശയൊക്കെ പിരിച്ചു നിൽക്കുന്ന രംഗൻ, നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. കൂടെ എപ്പോഴും നീൽപോളി നിൽക്കുന്ന ഒരു വിശ്വസ്തനായ ഒരു ആളുകൂടി ഉണ്ട് കേട്ടോ, അംബാൻ. യെസ്, സജിൻ ഗോപു ആണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രംഗണ്ണന്റെ ആ ഒരു ഗാംഭീര്യം കണ്ട് പിള്ളേരങ്ങ് ഉറപ്പിക്കുകയാണ്. ഇവൻ തന്നെയാണ് തങ്ങളുടെ രക്ഷകൻ. അവരിപ്പോ അതൊക്കെ രംഗണ്ണന്റെ ഗാംഗിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. രംഗണ്ണൻ ഈ ഒരു പിള്ളേരുടെ കേസ് ഏറ്റെടുക്കുന്നതോടെ എന്താണ് സംഭവിക്കാനായിട്ട് ഇനി പോകുന്നത്, ആ ഒരു കാര്യം നമുക്ക് കേൾക്കാം സെല്ലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രംഗണ്ണനെ സൂപ്പിടാൻ നോക്കുന്ന നമ്മുടെ കോളേജ് പിള്ളേരെ കുറിച്ചാണല്ലേ. രംഗണ്ണന്റെ കൂടെ കൂടുക അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അവരെന്തെയാണ് പിന്നീട് രംഗണ്ണൻ പോകുന്ന എല്ലാ സ്ഥലത്തും കൂടെ കൂടാൻ നോക്കാണ്. അയാൾ പോകുന്ന എല്ലാ സ്ഥലത്തും അവരങ്ങ് കാത്തു നിൽക്കാണ്. ഒടുവിൽ പിള്ളേരുടെ അവസ്ഥ കണ്ട് രംഗണ്ണൻ അവരോടൊരു പ്രത്യേക സ്നേഹം തോന്നാൻ തുടങ്ങുകയാണ്. തങ്ങളിതല്ലിയ സീനിയേഴ്സിനെ കുറിച്ച് പിള്ളേര് രംഗണ്ണനോട് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്, ഒരു സങ്കടം പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ നടക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു തല്ലുത്സവമാണ്. അംഫാനും രംഗണ്ണന്റെയും പിള്ളേരും കൂടെ കോളേജിലേക്ക് മാർച്ച് ചെയ്യാണ്. റാഗിംഗ് ചെയ്ത സീനിയേഴ്സിനെ അവരുടെ കോളേജിൽ കയറി നല്ല രീതിയിൽ അങ്ങ് പെരുമാറാണ്, അടിച്ചങ്ങ് ഇഞ്ച പരിവാക്കാണ്. ആ ഒരു ഒറ്റ തല്ലിന് ശേഷം ഈ മൂന്ന് പിള്ളേരുടെയും ലെവൽ അങ്ങ് ആ ഒരു കോളേജിൽ മാറാണ്. മൊത്തത്തിൽ ഇവർക്കൊരു ഹീറോ പരിവേഷമാണ് പിന്നീട് ആ ഒരു കോളേജിൽ ലഭിക്കുന്നത്. അവരെ പിന്നീട് തൊടാൻ വേണ്ടി പബ്ലിക്കല്ല പ്രൈവറ്റ് ആയിട്ട് പോലും ആർക്കും ധൈര്യമില്ലാതാവാണ്. ഇവിടെയാണ് കഥയിലെ അടുത്ത രസകരമായൊരു ഘട്ടം ആരംഭിക്കുന്നത്. രംഗണ്ണൻ ഈ പിള്ളേരെ തന്റെ സ്വന്തം അനിയന്മാരെ പോലെ സ്നേഹിക്കാനായിട്ട് തുടങ്ങാണ്. അവർക്കായി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, വലിയ ആഡംബര വീട് വാങ്ങിക്കൊടുക്കുന്നു, എല്ലാ ദിവസവും പാർട്ടി. അങ്ങനെ രംഗണ്ണന്റെ സ്നേഹം അങ്ങ് അളവിലും കൂടി കൂടി കൂടി അങ്ങ് വരികയാണ്. എപ്പോഴും എന്റെ പിള്ളേരെന്ന് പറഞ്ഞ് അയാൾ അവരുടെ കൂടെ ഉണ്ടാവും. രംഗണ്ണന് കന്നഡയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർന്നൊരു പ്രത്യേക സ്ലാങ്ങാണ് കേട്ടോ. അതിനിടയിൽ പിള്ളേര് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, രംഗണ്ണന്റെ കൂടെ ജീവിച്ചാൽ തങ്ങളുടെ പഠിത്തം നടക്കില്ലെന്ന്. മാത്രല്ല, രംഗണ്ണൻ ഒരു പക്കാ സൈക്കോ സ്വഭാവമുള്ള ഒരു ആള് കൂടിയാണ്. ദേഷ്യം വന്നാൽ അയാൾ എന്തും ചെയ്യും. മാത്രല്ല, രംഗണ്ണന്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അയാൾക്കൊരു ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ്. രംഗണ്ണന്റെ ഈ അമിത സ്നേഹത്തിൽ നിന്ന് എങ്ങനെയും ഒഴിഞ്ഞു മാറാനാണ് പിന്നീട് പിള്ളേരെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം. എന്നാൽ രംഗണ്ണനെ ചതിക്കാൻ നോക്കിയാൽ എന്താണ് സംഭവിക്കുക, ആ ഒരു കാര്യം അവർക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. പക്ഷേ ഭയമുണ്ട്. എന്തായിരിക്കും രംഗണ്ണനെ ചതിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം? കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേഡിയം വിത്ത് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ലോട് ആണ്. സിനിമ വിശേഷവുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. കഥ അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. രംഗണ്ണന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിള്ളേര് പല കള്ളങ്ങളും കളിക്കുന്നുണ്ട്. പിന്നീട് പഠിച്ച പണി 18 പയറ്റുന്നുണ്ട്. ഈ ഒരു നാടകം വളരെ രസകരമായി മുൻപോട്ട് പോകുന്ന സമയത്താണ് രംഗണ്ണന്റെ പഴയ കടുത്ത ശത്രുവായ റെഡ്ഡിയും സംഘവും രംഗണ്ണനെ കൊല്ലാനായിട്ട് വരുന്നത്. അതേസമയം പിള്ളേരാണ് തനിക്കിട്ട് ഈ ഒരു പണി തന്ന ഒരു കാര്യമെന്ന് രംഗണ്ണൻ തിരിച്ചറിയാണ്. താൻ ജീവന തുല്യം സ്നേഹിച്ച പിള്ളേർ തന്നെ ചതിച്ചു എന്നറിയുമ്പോൾ രംഗണ്ണന്റെ നെഞ്ച് തകരുകയാണ്. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന രംഗണ്ണന്റെ മുന്നിലേക്കാണ് ശത്രുക്കൾ ആയുധങ്ങളുമായിട്ട് ചാടി വീഴുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് രംഗണ്ണന്റെ ഒരു വേട്ടയാടലാണ് മക്കളെ. തന്റെ വിഷമവും ദേഷ്യവും മുഴുവൻ അയാൾ ശത്രുക്കളുടെ മേലങ്ങ് തീർക്കാൻ ഒരു വീടിന്റെ മുറ്റത്ത് വെച്ച് ശത്രുക്കളെ മുഴുവൻ ചോര പുഴയൊഴുക്കി അയാൾ ഒറ്റയ്ക്കങ്ങ് അടിച്ചൊതുക്കാൻ. അടി കഴിഞ്ഞ് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന രംഗണ്ണൻ പിള്ളേരുടെ നേരെ തിരിയുന്നുണ്ട്. അവർ ഭയന്ന് ഉറച്ചു നിൽക്കുമ്പോഴുണ്ടല്ലോ അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കാരണം രംഗണ്ണൻ അവരെ ഉപദ്രവിക്കാതെ പിന്നെ വെറുതെ വിടാണ്. മോനെ, അണ്ണൻ ഫുൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ഒടുവിൽ പിള്ളേർക്ക് ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട് അയാൾ ഒരു അനുവാദം നൽകാണ്. അതിനുശേഷം പിള്ളേര് വന്ന് രംഗണ്ണന്റെ അടുത്ത് മാപ്പൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ആ ഒരു ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ആ സാധാരണ ലൈഫിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയും രംഗണ്ണൻ ഒരു ട്വിസ്റ്റുമായിട്ട് വരുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റ് എന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആ സിനിമ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു കിക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഈ ഒരു സിനിമ പറയുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ മാജിക് കൂടി പറയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം സ്ലോയിഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: cima.
1: Celluloid.
2: വെൽക്കം ബാക്ക് ടു സെല്ലോഡ്. സെല്ലോഡുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. ഒരു സിനിമയുടെ കഥ മാത്രം അറിഞ്ഞാൽ പോരല്ലേ, അത് ഈ ഒരു സ്ക്രീനിൽ എത്തിച്ച സാങ്കേതിക പ്രവർത്തകരുടെ ക്രാഫ്റ്റ് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ആവേശം എന്ന സിനിമയെ തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പാക്കി മാറ്റിയതിൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡിന് ഒരു വലിയ പങ്കുണ്ട്. ഇനി സിനിമാറ്റോഗ്രഫി. സമീർ താഹിർ ആണ് ഈ ഒരു ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ബംഗളൂരു നഗരത്തിന്റെ രാത്രികാല ഭംഗിയും ബാറുകളിലെ ആ നിയോൺ കളർഫുൾ ലൈറ്റിങ്ങും വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്. രംഗണ്ണന്റെ വെള്ള വസ്ത്രങ്ങൾ സ്ക്രീനിൽ തിളങ്ങി നിൽക്കാനായിട്ട് ഈ ഒരു ലൈറ്റ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പശ്ചാത്തല സംഗീതം. സുഷീൻ ശ്യാമാണ് ഈ സിനിമയുടെ ഒരു ജീവൻ. ഇലുമിനാറ്റി എന്ന പാട്ട് മാത്രമല്ല, രംഗണ്ണൻ സ്ക്രീനിൽ വരുമ്പോൾ വരുന്ന ഒരു ഇലക്ട്രോണിക് മാസ് ബീറ്റുകളുണ്ട്, ആ ഒരു ബീറ്റ് വളരെ വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇനി ആക്ഷൻ ആൻഡ് കൊറിയോഗ്രഫി പറയുകയാണെങ്കിൽ, ചേതൻ ഡിസൂസ ചെയ്ത ആക്ഷൻ രംഗങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ക്ലൈമാക്സിൽ ആ ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, ഒരു ഡാർക്ക് കോമഡി മൂടി ചോരമരവിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ വളരെ എന്റർടൈനിങ് ആയിട്ടാണ് അദ്ദേഹം ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. എഡിറ്റിംഗും ഒട്ടും തന്നെ പിറകിലല്ല. വിവേക് ഹർഷന്റെ എഡിറ്റിംഗ് വളരെ ഷാർപ്പ് തന്നെയാണ് കേട്ടോ. കോമഡിയിൽ നിന്ന് പെട്ടെന്ന് ആക്ഷനിലേക്കും തിരിച്ചുമുള്ള ഒരു മാറ്റങ്ങൾ ഒട്ടും ലാഗില്ലാതെ സ്മൂത്ത് ആയിട്ടാണ് അദ്ദേഹം കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഡയറക്ഷനെ പറ്റി പറയേണ്ടതില്ലല്ലോ. ജിത്തു മാധവൻ എന്ന സംവിധായകന്റെ ദീർഘവീക്ഷണമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയം. ഓരോ കഥാപാത്രത്തിന്റെയും സൗണ്ട് ഡിസൈൻ പോലും വളരെ കൃത്യമായി 3D എഫക്റ്റിൽ തിയേറ്ററുകളിൽ എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതികമായി വളരെ ഉന്നത നിലവാരം പുലർത്തിയത് കൊണ്ട് തന്നെയാണ് ആവേശം വലിയൊരു ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സെല്ലോഡിൽ പങ്കുവച്ച സിനിമ വിശേഷം ആവേശം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ല ആവേശത്തിൽ കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ കാണുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ സെല്ലോഡിന്റെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു സിനിമയും സിനിമ വിശേഷവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ നിദാ ഹർലി എഫ് 90.4 കേട്ട് കൂടാ.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
7: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
8: ഗുഡ് മോർണിംഗ് ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയത്തിമാരെ, അനിയന്മാരെ, ഇൻസ്റ്റാഗ്രാം ഓളികളെ. ഇൻസ്റ്റാഗ്രാം ഓളികളെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇൻസ്റ്റാഗ്രാം ഓളികൾ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ, 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇൻസ്റ്റാഗ്രാം ഓളികൾ എന്ന് വിളിക്കാം. വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ദാ വന്നിരിക്കുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ പുത്തൻ ഐറ്റം, കണ്ടില്ലായിരുന്നോ? ഇൻസ്റ്റൻസ്. സംഗതി അടിപൊളിയാണ്. നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ഒട്ടും ലാഗില്ലാതെ വളരെ നാച്ചുറലായി അപ്പൊപ്പ തന്നെ ഷെയർ ചെയ്യാം. നോ ഫിൽറ്റേഴ്സ്, നോ ഡ്രാമ. കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷേ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന വലിയ അപകടം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ മുടിയൊക്കെ ഇങ്ങനെ സാമട്ടിലിരിക്കുമ്പോൾ ഒരുമാതിരി സോംബി ലുക്കിൽ നമ്മൾ വെറുതെ ഫോണിലേക്ക് നോക്കുന്നു. അറിയാതെ വിരലൊന്ന് തെന്നി ദാ കിടക്കുന്നു ആ കോളം നേരെ നമ്മുടെ ക്രഷിന്റെ ഇൻബോക്സിൽ ഇൻസ്റ്റന്റ് ആയിട്ട്. അയ്യോ, സെൻഡ് ചെയ്യണോ എന്ന് പോലും ചോദിക്കാതെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഇമേജ് ഡാഷ് ആക്കാൻ ഇത് മാത്രം മതി. ഒരൊറ്റ അബദ്ധം ജീവിതകാലം മുഴുവൻ വലിയൊരു നാണക്കേട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇൻസ്റ്റൻസ് ഉപയോഗിക്കുന്ന സമയത്ത് വിരലുകൾ സൂക്ഷിക്കുക. ക്യാമറയ്ക്ക് മുന്നിൽ എപ്പോഴും ഓരോ ചിരിയോടെ ഇരിക്കുക, അല്ലെങ്കിൽ പണിപാളും. കാരണം ഇൻസ്റ്റൻസിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഇൻസ്റ്റൻസിനെ കുറിച്ച് പറയാം ഞാൻ കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: മുണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ?
1: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേനെ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ല താല്പര്യം.

0: This day will never happen again.
1: ഇന്നലെ പോവാൻ നേരത്തെ എല്ലാവരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഞാൻ കുറെ നേരം നിന്റെ സീറ്റിൽ വന്നിരുന്നു. എത്ര നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമല്ലേ.

അസിസ്റ്റൻസ് ആപ്പും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട്. സംഗതി അത്ര സിമ്പിൾ അല്ല. ഫിൽറ്ററുകൾ ഇട്ട് മുഖം മിനുക്കാൻ പറ്റില്ല. എഡിറ്റ് ചെയ്ത് സുന്ദരനാക്കാൻ ഒന്നും സമയം കിട്ടില്ല. നോ എഡിറ്റിംഗ്, നോ ഫിൽറ്റേഴ്സ്. നമ്മുടെ ഒറിജിനൽ ലുക്ക് അപ്പപ്പടി സുഹൃത്തുക്കളിലേക്ക് എത്തും. അതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻബോക്സിന്റെ താഴെ റൈറ്റ് സൈഡിലെ ഒരു മിനി സ്റ്റാക്ക് വന്നിട്ടുണ്ട്. കുട്ടി ഫോട്ടോകളുടെ കൂട്ടമാണ്. അപ്പോൾ അതാണ് ഇൻസ്റ്റൻസ്. നമ്മുടെ ഈ ഇൻസ്റ്റൻസ് ചിത്രങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്നില്ല കേട്ടോ. ഒന്നുകിൽ നമ്മുടെ കട്ടച്ചങ്കുകളായ ക്ലോസ് ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യുന്ന മ്യൂച്വൽസിന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ വഴിപോക്കർക്കൊന്നും ഇൻസ്റ്റൻസിന്റെ തിരുനടയിൽ പറ്റില്ല. മറ്റൊരു കിടിലൻ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സ് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ അത് തനിയെ അപ്രത്യക്ഷമാകും. വാനിഷ്. പരമാവധി 24 മണിക്കൂർ മാത്രമേ ഇത് ഇൻബോക്സിൽ ഉണ്ടാകൂ. അതുകൊണ്ട് അബദ്ധത്തിൽ ഒരു കോലം കെട്ട ഫോട്ടോ ആയാലും കൂട്ടുകാർ കണ്ടു ചിരിച്ചു തീരുന്നതോടെ ആ തെളിവ് തനിയെ നശിച്ചു പോകും. അപ്പൊ പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പക്ഷെ എന്നാലും ഈ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റൻസില് വിരല് തെന്നി അബദ്ധത്തിൽ നമ്മുടെ ഫോട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷകനായിട്ട് ആരെങ്കിലും എത്തുമോ എന്ന് ചോദിച്ചാൽ, ദാ ഞാനിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് അൺഡു ബട്ടൺ ഉണ്ട്. ഫ്രണ്ട്സ് കണ്ണു തുറന്ന് കാണുന്നതിന് മുൻപ് തന്നെ ആ ഫോട്ടോ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തിരിച്ചു വിളിക്കാൻ പറ്റും. കള്ളൻ കപ്പലിൽ കയറിയാലും തിരിച്ചു പിടിക്കാം എന്ന് ചുരുക്കം. അതും പോരാഞ്ഞി അടുത്തതാണ് വലിയൊരു ട്വിസ്റ്റ്. നമ്മുടെ ഈ കോലങ്ങൾ കണ്ട് കൂട്ടുകാർ ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ട് നമ്മളെ ട്രോളാൻ നോക്കിയാൽ നടക്കില്ല മക്കളെ, നടക്കില്ല. ഇതിന്റെ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡിങ്ങോ എടുക്കാൻ പറ്റില്ല. ഇത്രയും നേരം കാലിഡോസ്കോപ്പിൽ ഞാൻ ഇൻസ്റ്റൻസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോ ഒരു ശല്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പുതിയ ഫീച്ചർ ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായി ഓഫാക്കാനുള്ള ഓപ്ഷനും ഇൻസ്റ്റാഗ്രാം നൽകുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ പോയിട്ട് മുകളില് ഒരു 3 ലൈൻ മെനു ഇല്ലേ, അതെടുക്കുക. അതിൽ കോണ്ടന്റ് പ്രിഫറൻസസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻ ഇൻബോക്സ് എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്താൽ മതിയാകും. അപ്പോ ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റൻസ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ഒരു വിദ്യയും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ദിവസങ്ങൾക്കകം ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുമായിട്ട് ഇന്ത്യയിലെ വമ്പൻ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റന്റായി വെട്ടിച്ചൊതുക്കിയ പുതിയ ഡിജിറ്റൽ തരംഗം. ആ തരംഗത്തിന്റെ പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. അറിഞ്ഞായിരുന്നോ വല്ലതും ഈ പാറ്റ പാർട്ടിയെ കുറിച്ച്? സംഭവം കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും അല്ലേ, പക്ഷെ ഇതിന്റെ ക്രൈറ്റീരിയ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങളൊരു തൊഴിലില്ലാത്ത ആളാണോ, മഹാമടിയനാണോ, എപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്ന ആളാണോ, എങ്കിൽ വെൽക്കം ടു ദി ക്ലബ്, വെൽക്കം ടു കോക്രോച്ച് ജനതാ പാർട്ടി. നിങ്ങൾ CJP ചേരാനേ 100% യോഗ്യനാണ്, ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ. പക്ഷേ കളി വെറുമൊരു തമാശയല്ല. നമ്മുടെ ഓണറബിൾ സുപ്രീം കോർട്ടിൽ നിന്ന് വന്ന ഒരു വിവാദ പരാമർശമുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അഭിജിത്ത് ദീപ്കെ തുടങ്ങിയ ഒരു മൂവ്മെന്റാണ് ഒരൊറ്റ ദിവസം കൊണ്ട് യുവാക്കളുടെ വലിയൊരു പ്രതിഷേധ ശബ്ദമായിട്ട് മാറിയിട്ടുള്ളത്. ഞങ്ങളെ പാറ്റകൾ എന്ന് വിളിച്ച് പുച്ഛിച്ചോ, എങ്കിൽ കാണിച്ചു തരാം പാറ്റകളുടെ പവർ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ യൂത്തിന്റെ ഒരു ട്രെൻഡായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പോലെ തന്നെയാണോ ഈ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കൊടികളില്ല, പ്രകടനങ്ങളില്ല, വലിയ ഓഫീസുകളില്ല, വെറും മീമുകളും റീലുകളും കൊണ്ട് മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റാഗ്രാം ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ പാറ്റ പാർട്ടി. പരീക്ഷ പേപ്പർ ചോർച്ചയ്ക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ ഈ പാറ്റകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന റാൻഡിംഗ് കണ്ടാൽ ഏതൊരു ഭരണാധികാരിയും ഒന്ന് പറയും. അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ ഡിജിറ്റൽ ക്യാമ്പയിന് പിന്നിൽ. വിദേശത്ത് ജോലിക്കായിട്ട് അപേക്ഷിച്ചു കൊണ്ടിരുന്ന അഭിജിത്ത് രാജ്യത്തെ യുവാക്കൾക്കെതിരെ ഉയർന്ന ഈ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് ഈ പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയ പേജ് ആരംഭിക്കുന്നത്. ഈ ഒരു സംഭവം നിലവിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തെ, നമ്മുടെ വലിയ വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വീഴ്ചകളെയും ട്രോളുകൾ കൊണ്ടും മീമുകൾ കൊണ്ടും കുത്തിക്കീറുന്ന ഒരു ഒന്നാം തരം സച്ചറിക്കൽ പ്ലാറ്റ്ഫോമാണ്, ഒരു ആക്ഷേപഹാസ്യ പ്ലാറ്റ്ഫോമാണ്. അതായത് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന ഐറ്റം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: യുവാക്കളുടെ, യുവാക്കൾക്ക് വേണ്ടിയുള്ള, യുവാക്കൾ നയിക്കുന്ന രാഷ്ട്രീയ മുന്നണി, അതാണ് അവരുടെ ടാഗ് ലൈൻ. എന്തൊരു പവർഫുൾ ടാഗ് ലൈൻ ആണല്ലേ. സോഷ്യൽ മീഡിയയില് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഡിജിറ്റൽ ലോകത്തെ തൊഴിലില്ലായ്മയും ഒക്കെയാണ് മെയിൻ ആയിട്ട് അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. കട്ട ലോക്കൽ വിഷയങ്ങളല്ല, യൂത്തിന്റെ നെഞ്ചിലെ കനലാണ് ഇവരുടെ വിഷയം. ലക്ഷക്കണക്കിന് യുവാക്കൾ ഇതിനകം തന്നെ ഇവരുടെ ഓൺലൈൻ ഫോമുകൾ വഴി പവർഫുൾ ആയിട്ടുള്ള പിന്തുണയൊക്കെ അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള നമ്മളെ പോലെയുള്ള യുവാക്കളുടെ അമർഷവും പരിഹാസവും ഡിജിറ്റൽ ലോകത്തെ എങ്ങനെ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാം എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഈ പാറ്റ പാർട്ടിയുടെ അമ്പരപ്പിക്കുന്ന വിജയം. എന്തെന്നാ ഇവിടെ നടക്കുന്നേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, പാറ്റ പാർട്ടിയും കൊണ്ട് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവർക്കെല്ലാം ഡിജിറ്റൽ ലോകത്ത് നിന്ന് കിട്ടുന്നത് എട്ടിന്റെ പണിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പാറ്റ പാർട്ടിയെ കുറിച്ച്? ഇനി എന്തുകൊണ്ടാണ് ഇപ്പോ ഇതേക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും എനിക്ക് ഉത്തരവുണ്ട്. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നിങ്ങൾ ആ ഗൂഗിളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്ന സംഭവമാണ്, എല്ലാവർക്കും ഒരൊറ്റ കാര്യം മാത്രമേ തിരയാനുള്ളൂ, ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണ് എന്നുള്ളത്. ഈ പാറ്റ പാർട്ടിയിൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം, പിന്നെ ഇതിന്റെ പിന്നിലിരിക്കുന്ന തലച്ചോറ് അതായത് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ആരാണ് എന്നൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ സെർച്ചിങ് സംഭവങ്ങൾ. എല്ലാവരുടെയും മനസ്സിലുള്ള വലിയ ചോദ്യം എന്താണെന്നറിയോ? ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഭാവിയില് ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന ഒരു ഒറിജിനൽ രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ? അതോ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസം കത്തിക്കേറി ഒടുങ്ങുന്ന ഒരു താൽക്കാലിക ഡിജിറ്റൽ പ്രതിഷേധം മാത്രമായിരിക്കും ഇത്? അത് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല മക്കളെ, കാരണം യൂത്തിന്റെ ട്രെൻഡ് മാറുന്നത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് ഹരിതഭൂമിയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിൽ വളർത്തേണ്ട ചില ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. എന്തായാലും നമ്മുടെ വീട്ടിൽ വേണ്ട ഔഷധ സസ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും. അങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ആ ചെടികളുടെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കും. അതിലെ ആദ്യത്തേത് മുറ്റത്തെ ഐശ്വര്യമായിട്ടുള്ള തുളസിയാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ തുളസിക്കുള്ള സ്ഥാനം പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല അല്ലേ. ജലദോഷം, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് തുളസിയില നീരും തേനും ചേർത്ത മിശ്രിതം ഉത്തമമാണ് എന്ന് എല്ലാവർക്കും അറിയാം. രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഈ ഇലകൾക്ക് പ്രത്യേക കഴിവുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും തുളസിയില ചായ സഹായിക്കുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് തുളസി. കടും തവിട്ട് നിറത്തിലുള്ള തണ്ടും വയലറ്റ് കലർന്ന പൂക്കളുമുള്ള കൃഷ്ണ തുളസിയാണ് ഔഷധ ഗുണത്തിൽ മുന്നിൽ. ചെടിയുടെ തലപ്പ് നുള്ളിവിടുന്നത് ശാഖകൾ കൂടുതൽ വരാനും തുളസി കാട് പോലെ തഴച്ചു വളരാനും സഹായിക്കും. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ അളവിൽ വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടാൻ തുളസിക്ക് പ്രത്യേക കഴിവുണ്ട്. വിത്തുപാകിയോ തണ്ട് മുറിച്ച് നട്ടോ തുളസി വളർത്താം. നല്ല സൂര്യപ്രകാശവും മിതമായ നനവുമുണ്ടെങ്കിൽ ചട്ടിയിലോ തറയിലോ ഇത് സുഖമായിട്ട് വളരുകയും ചെയ്യും. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. വിത്തുകൾ കരിഞ്ഞു തുടങ്ങുമ്പോൾ അവ ശേഖരിച്ച് അടുത്ത കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വീട്ടുമുറ്റത്തെ ഒരു തുളസിത്തറ ആയുസ്സിനും ഐശ്വര്യത്തിനും ഉത്തമമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുവളപ്പിലെ ഔഷധ ചെടികളെ കുറിച്ചാണ്. തുടരാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അടുത്തത് കറ്റാർ വാഴയാണ്. പ്രകൃതിയുടെ ലേപനം എന്ന് പറയാം കറ്റാർ വാഴയെ. സൗന്ദര്യ സംരക്ഷണത്തിലും ആന്തരിക ആരോഗ്യത്തിലും കറ്റാർ വാഴ ഒരു വിസ്മയം തന്നെയാണ്. ഇതിന്റെ ജെൽ ചർമ്മത്തിലെ പൊള്ളലുകൾക്കും പാടുകൾക്കും ഉടനടി ആശ്വാസം നൽകും. വെറും വയറ്റിലെ കറ്റാർ വാഴ നീര് കഴിക്കുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാനും വയറ്റിലെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും സഹായിക്കുന്നുണ്ട്. പ്രമേഹം നിയന്ത്രിക്കാനും ശരീരത്തെ തണുപ്പിക്കാനും ഈ ഔഷധ സസ്യം മികച്ചതാണ്. കള്ളിച്ചെടികളുടെ വിഭാഗത്തിൽപ്പെട്ട ഇലകളിൽ ജലം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യമാണ് ഇത്. കട്ടിയുള്ള മാംസളമായ ഇലകളുടെ അരികുകളിൽ ചെറിയ മുള്ളുകൾ കാണാം. ഈ ഇലകൾക്കുള്ളിലെ സുതാര്യമായ ജെല്ലാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ കുറഞ്ഞ നനവിലും കഠിനമായ വെയിലിലും അതിജീവിക്കാൻ കറ്റാർ വാഴയ്ക്ക് സാധിക്കും. അധിക പരിചരണം ആവശ്യമില്ലാത്തതുകൊണ്ട് തുടക്കക്കാർക്ക് വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ് ഇത്. മാതൃസസ്യത്തിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ചെറിയ മുളകൾ മാറ്റിനട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. വെള്ളം വാർന്നു പോകുന്ന മണൽ കലർന്ന മണ്ണാണ് ഇതിന് ഇഷ്ടം. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ബാൽക്കണിയിൽ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഇത് എളുപ്പത്തിൽ വളർത്താൻ കഴിയും. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുവളപ്പിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ്. ഇനി ശ്വാസകോശത്തിന്റെ കാവൽക്കാരനായ ആടലോടകത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള പ്രകൃതിയുടെ മരുന്നാണ് ആടലോടകം. കഠിനമായ ചുമ, ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് ആടലോടകത്തിന്റെ ഇല, വാട്ടിപ്പിഴിഞ്ഞ നീര്, തേൻ ചേർത്ത് നൽകുന്നത് പാരമ്പര്യ വൈദ്യത്തിലെ മികച്ചൊരു രീതിയാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇടത്തരം ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടി കൂടിയാണ് ഇത്. ഈന്തപ്പഴത്തിന്റെ ഇലകളോട് നേരിയ സാമ്യമുള്ള നീളൻ പച്ച ഇലകളാണ് ഇതിന് ഉള്ളത്. വെളുത്ത നിറത്തിലുള്ള മനോഹരമായ പൂക്കൾ വിരിയുന്ന ഈ ചെടി വേലികളിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് അനുയോജ്യമാണ്. വായുവിലെ മലിനീകരണം കുറയ്ക്കാനും അന്തരീക്ഷം ശുദ്ധീകരിക്കാനും ആടലോടകത്തിന് കഴിവുണ്ട്. മൂപ്പെത്തിയ തണ്ടുകൾ മുറിച്ചു നട്ടാണ് ആടലോടകം വളർത്തുന്നത്. ഏതു തരം മണ്ണിലും ഇത് വേഗത്തിൽ പിടിച്ചു കിട്ടും. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല എങ്കിലും കൃത്യമായ കൊമ്പുകൾ വെട്ടിയൊതുക്കിയാൽ ചെടി പടർന്ന് വളരും. വേലികളിൽ ഇടതിങ്ങി വളരുന്നത് വഴി ഇത് സംരക്ഷണ വേലിയായിട്ടും ഉപയോഗിക്കാം. ആടലോടകത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി കുഞ്ഞുങ്ങളുടെ മരുന്നായിട്ടുള്ള പനിക്കൂർക്കയെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കുട്ടികൾക്കുണ്ടാകുന്ന പനി, ജലദോഷം, കഫക്കെട്ട് എന്നിവയ്ക്ക് പനിക്കൂർക്കയോളം ഫലപ്രദമായിട്ടുള്ള മറ്റൊരു ഔഷധമില്ല. ഇതിന്റെ ഇലയുടെ നീര് നെറുകിയിൽ പുരട്ടുന്നത് തലനീർ കെട്ട് മാറാനായിട്ട് സഹായിക്കും. ദഹനക്കേടിനും വയറുവേദനയ്ക്കും ഉത്തമമായ പനിക്കൂർക്ക നല്ലൊരു ആന്റിബയോട്ടിക് കൂടിയാണ്. മാംസളമായ ഇലകളോടുകൂടിയ പടർന്നു വളരുന്ന ഒരു സസ്യമാണ് ഇത്. ഇലകൾ കൈകൊണ്ട് തിരുമിയാൽ മനോഹരമായ ഒരു സുഗന്ധം അനുഭവപ്പെടും. ഇതിന്റെ തണ്ടും ഇലകളും മൃദുവായ രോമങ്ങളാൽ പൊതിയപ്പെട്ടതാണ്. ഈർപ്പമുള്ള മണ്ണിൽ വേഗത്തിൽ പടരുന്ന ഈ ചെടി തറയിലോ തൂക്കിയിടുന്ന ചട്ടികളിലോ വളർത്താം. ഒരു ചെറിയ തണ്ട് മുറിച്ച് നട്ടുകഴിഞ്ഞാൽ പോലും പനിക്കൂർക്ക വേഗത്തിൽ വേരുപിടിക്കും. തണലിലും വെയിലും ഇത് ഒരുപോലെ വളരും. ഇടയ്ക്കിടെ വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല പച്ചപ്പും വലുപ്പവും ലഭിക്കും. ചട്ടി നിറഞ്ഞു പടരുന്നതുകൊണ്ട് ഇത് വീടിന് ചുറ്റും പച്ചപ്പിന്റെ വിരിപ്പൊരുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പനിക്കൂർക്കയെ കുറിച്ചാണ് ഇത്രയും നേരം കേട്ടത്. വീട്ടുവളപ്പിൽ ഉണ്ടാവേണ്ട ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ദിവ്യമായിട്ടുള്ള ഔഷധി കൂവളത്തെ കുറിച്ചറിയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വയറ്റിലെ അസുഖങ്ങൾക്ക് ഏറ്റവും മികച്ച ഔഷധമാണ് കൂവളം. ഇതിന്റെ കായ്കൾ ദഹനക്കേട്, വയറിളക്കം എന്നിവയ്ക്ക് ശമനം നൽകുന്നുണ്ട്. കൂവളത്തിന്റെ ഇലനീര് പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരീരത്തിന് തണുപ്പ് നൽകാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും കൂവളത്തിന് പ്രത്യേക കഴിവുണ്ട്. ശിവപ്രീതിയുള്ള മരമായിട്ട് കരുതിപ്പോരുന്ന കൂവളം ഇടത്തരം ഉയരത്തിൽ വളരുന്ന ഒന്നാണ്. ഇതിന്റെ ഇലകൾ മൂന്നെണ്ണം വീതം ഒരുമിച്ച് കാണപ്പെടുന്നു. മരത്തിന്റെ തടിയിൽ മൂർച്ചയുള്ള മുള്ളുകൾ ഉണ്ടാകാം. വേനൽക്കാലത്ത് ഇലകൾ പൊഴിക്കുന്ന സ്വഭാവമുള്ള കൂവളം കടുപ്പമുള്ള മണ്ണിലും വളരാൻ ശേഷിയുള്ളതാണ്. വിത്തുകൾ വഴിയോ വേരിൽ നിന്ന് വരുന്ന മുളകൾ വഴിയോ പുതിയ തൈകൾ ഉണ്ടാക്കാം. പതുക്കെ വളരുന്ന മരമായതുകൊണ്ട് നട്ട് ആദ്യ വർഷങ്ങളിൽ നല്ല പരിചരണം നൽകണം. വെള്ളം കെട്ടി നിൽക്കാത്ത പറമ്പിന്റെ ഒഴിഞ്ഞ കോണുകളിൽ ഇത് നട്ടുപിടിപ്പിക്കാം. മുറ്റത്ത് ഒരു കൂവളം വളർത്തുന്നത് പോസിറ്റീവ് ഊർജം നൽകുമെന്നാണ് വിശ്വാസം. വീട്ടുവളപ്പിലെ ഔഷധ ചെടികളെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിത്യ ഔഷധമായിട്ടുള്ള കറിവേപ്പിനെ കുറിച്ചറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കറിവേപ്പില കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും മുടി തഴച്ചു വളരാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഉത്തമമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹന പ്രക്രിയ സുഗമമാക്കാനും സഹായിക്കുന്ന കറിവേപ്പില ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനും പ്രമേഹം നിയന്ത്രിക്കാനും മികച്ചതാണ്. കേരളത്തിലെ വീട്ടുപറമ്പുകളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന മരമാണ് ഇത്. സുഗന്ധമുള്ള ഇലകളാണ് ഇതിന്റെ പ്രത്യേകത. വെളുത്ത ചെറിയ പൂക്കളും കറുത്ത നിറത്തിലുള്ള കായ്കളുമാണ് കറിവേപ്പിന് ഉള്ളത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിൽ കറിവേപ്പ് തഴച്ച് വളരും. വേരുകളിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ തൈകൾ മാറ്റി നട്ടാണ് സാധാരണയായിട്ട് കറിവേപ്പ് വളർത്തുന്നത്. കറിവെച്ച ശേഷമുള്ള കഞ്ഞിവെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പിന്റെ വളർച്ചയ്ക്കും ഇലകൾക്ക് കറുത്ത നിറം നൽകാനും സഹായിക്കും. ഇലകൾ നുള്ളിയെടുക്കുമ്പോൾ തണ്ട് അധികം മുറിയാതെ നോക്കുകയും വേണം. കറിവേപ്പിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് അല്ലേ. ഇനി അണുനാശിനികളുടെ രാജാവായിട്ടുള്ള മഞ്ഞളിനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനെ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ ഔഷധ ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മഞ്ഞൾ. മികച്ചൊരു അണുനാശിനിയും പ്രതിരോധ മരുന്നുമാണ് മഞ്ഞൾ. മുറിവുകൾ ഉണങ്ങാനും ചർമ്മത്തിലെ അണുബാധകൾ തടയാനും മഞ്ഞൾ അരച്ച് പുരട്ടാം. പാലിൽ മഞ്ഞൾ ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ആശ്വാസം നൽകും. ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും അർബുദത്തെ പ്രതിരോധിക്കാനും ഇതിന് ശേഷിയുണ്ട്. ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇത്. നീളമുള്ള പച്ച ഇലകളാണ് മഞ്ഞളിന് ഉള്ളത്. മണ്ണിനടിയിൽ വളരുന്ന കിഴങ്ങാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 9 മാസം കൊണ്ട് മഞ്ഞൾ വിളവെടുപ്പിന് പാകമാകും. മഞ്ഞൾ വളരുന്ന സ്ഥലത്തെ മണ്ണ് ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് ഈ ചെടിക്ക് കഴിവുണ്ട്. വിത്ത് മഞ്ഞൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. തടമെടുത്ത് മണ്ണിളക്കി വേണം നടാനായിട്ട്. ഗ്രോ ബാഗിലും ചട്ടിയിലും മഞ്ഞൾ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. ജൂൺ മാസത്തിൽ നട്ടാൽ ജനുവരി ഫെബ്രുവരി മാസത്തോടെ ഇലകൾ ഉണങ്ങിത്തുടങ്ങുമ്പോൾ വിളവെടുക്കാം. വേവിച്ച് ഉണക്കി പൊടിച്ചെടുത്താൽ ശുദ്ധമായ മഞ്ഞൾ പൊടി വീട്ടിൽ തന്നെ ലഭിക്കും. വീട്ടുവളപ്പിലെ ഔഷധ ചെടികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കേശ സൗന്ദര്യത്തിന്റെ രഹസ്യമായിട്ടുള്ള നീലാമരയെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തലമുടിയുടെ ആരോഗ്യത്തിന് നീല അമരി ഒരു അമൃതാണ്. മുടികൊഴിച്ചൽ മാറാനും അകാലനര തടയാനും നീലമരിയുടെ ഇലകളിട്ട് കാച്ചിയ എണ്ണ സഹായിക്കും. പ്രകൃതിദത്തമായ ഹെയർഡൈയായി ഇതിന്റെ ഇലകൾ ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും വിഷഹാരിയായി പ്രവർത്തിക്കാനും നീലയമരിക്ക് കഴിവുണ്ട്. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലയമരി. ചെറിയ ഇലകളോടുകൂടിയ ഈ ചെടിയിൽ പിങ്ക് അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വിരിയുന്നു. ഇതിന്റെ ഇലകളിൽ നിന്നാണ് നീല നിറത്തിലുള്ള ഇൻഡിഗോ ഡൈ വേർതിരിച്ചെടുക്കുന്നത്. വയലുകളിൽ പച്ചില വളമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. വിത്തുപാകിയാണ് തൈകൾ ഉണ്ടാക്കുന്നത്. മഴക്കാലം തുടങ്ങുന്നതോടെ വിത്തുകൾ പാകാം. നല്ല സൂര്യപ്രകാശവും ഇടയ്ക്കിടെയുള്ള നനയുമുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇലകൾ വിളവെടുക്കാനായിട്ട് പാകമാകാം. പൂവിടുന്നതിന് മുമ്പായിട്ട് ഇലകൾ മുറിച്ചെടുക്കുന്നതാണ് ഔഷധ ഗുണം വർദ്ധിപ്പിക്കാനായിട്ട് നല്ലത്. നീലമരയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടുവളപ്പിൽ വളർത്തേണ്ട മഞ്ഞൾ, കറിവേപ്പ്, കൂവളം, പനിക്കൂർക്ക, ആടലോടകം, കറ്റാർവാഴ, തുളസി, അങ്ങനെ ഒരുപാട് ഔഷധ ചെടികളെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ചെടിയുടെ പ്രത്യേകതകളെക്കുറിച്ചും ചെടി എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചും എല്ലാം നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടു. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ കൃഷിവിശേഷങ്ങളുമായി വീണ്ടും ഹരിതഭൂമിയിലൂടെ ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
4: എനിക്കറിയാം, നിങ്ങളെല്ലാവരും തിരക്കിലായിരിക്കും എന്നറിയാം. പല പല ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. കൂടുതൽ ആൾക്കാരും ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെയാണ് ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്ത് വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുമായിരിക്കും. അപ്പോൾ എത്രയൊക്കെ തിരക്കിലാണെങ്കിലും, എന്തൊക്കെ ബിസി ഷെഡ്യൂൾ ആണെങ്കിലും, നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണം, ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കാമല്ലോ. അങ്ങനെ ആ ഒരു ബ്രേക്ക് ടൈമിൽ നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പിന്നീടുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾക്കാകെ മടുപ്പാവും, മനസ്സിനും ശരീരത്തിനും മടുപ്പാവും. അങ്ങനെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ സമയത്ത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇറങ്ങിപ്പോയി വേറൊരു യാത്ര പോകാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? നല്ല കുറേ പാട്ടുകൾ വേണ്ട, നല്ലൊരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട് ഒരു 5 മിനിറ്റ് സമയം മാറ്റി വെച്ച് കേട്ട് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക എനർജി തരും. അത് പിന്നീടുള്ള ജോലികൾ ചെയ്യാനായിട്ടുള്ള ഒരു ബൂസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട്, നിങ്ങളുടെ ജോലിയുടെ ഇടവേളകളിൽ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനിയുള്ള 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ ജോലിയുടെ ഇടവേളകളിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനും സമാധാനം തരാനും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും ഒന്ന് ഇച്ചിരി എനർജിയൊക്കെ തരാനൊക്കെ ആയിട്ട് നല്ല കുറെ പാട്ടുകൾ വയ്ക്കാനായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടുകൾ വിളിച്ചും മെസ്സേജ് അയച്ചും റിക്വസ്റ്റ് ചെയ്യാം. നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ, നിങ്ങൾക്ക് എനർജി തരുന്ന പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ 8815099000 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് ഒക്കെ അയക്കാം ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ച്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ടവർ ഇന്ന് പാട്ട് ചോദിക്കാതിരിക്കുക. ഒപ്പം തന്നെ മെസ്സേജ് അയച്ച് പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് റിക്വസ്റ്റ് ഉണ്ട്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ പേര്, പാട്ടിൻ്റെ ആദ്യത്തെ വരി, ദെൻ ആ ഒരു പാട്ട് ഉൾപ്പെടുന്ന സിനിമയുടെ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിന് ശേഷം ഒന്ന് വായിച്ച് നോക്കുക. ഇത് വേറൊരാൾക്ക്, അതായത് എന്നെപ്പോലുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മനുഷ്യന് വായിക്കാനായിട്ട് പറ്റുന്ന ഒരു മെസ്സേജ് ആണോ എന്ന് വായിച്ച് നോക്കിയ ശേഷം സെൻഡ് ബട്ടൺ കൊടുത്താൽ മതി കേട്ടോ. പലപ്പോഴും ഞാനിങ്ങനെ മെസ്സേജ് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് വായിച്ചാൽ അത് പാട്ട് ഏതാണെന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക, പെട്ടെന്ന് വിളിക്കുക, പാട്ടുകളൊക്കെ റിക്വസ്റ്റ് ചെയ്യുക. നല്ല കുറേ പാട്ടുകൾ ഇന്ന് എനിക്ക് കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്, എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള നേരമാണ്, നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. ഒരു കോളർ എത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്പർ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, 8 1 5 0 9 000 ആണ് നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ എന്റെ പേര് ശക്തിവേലാണ്, കൊഴിഞ്ഞാമ്പാറയിൽ.
1: കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും ശക്തിവേൽ, ഏത് പാട്ടാണ് ചേട്ടാ എന്ന് കേൾക്കണ്ടേ?
2: എനിക്ക് സമ്മറിൻ ബദലഹേനിലെ എത്രയോ ജന്മമായി.
1: എത്രയോ ജന്മമായി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടല്ലേ?
2: ഓക്കെ,
1: തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ശക്തിവേലായിരുന്നു. ശക്തിവേൽ ആവശ്യപ്പെട്ട ആ ഒരു ഗാനം, സമരൻ ബദലഹേം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം അല്ലെ, ടൈറ്റിൽ സോങ് ആണ്. നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ് നോക്കട്ടെ. മെസ്സേജ് വായിക്കാം. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്നും. രാധാകൃഷ്ണൻ ചതുരംഗം എന്ന മൂവിയിലെ പൂക്കണ് പൂക്കണ് എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ വരുന്നു. സമരൻ ബദലഹേം, ചതുരംഗം, ആ രണ്ട് മൂവികളിലെ രണ്ട് മനോഹരമായ പാട്ടുകൾ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: ചതുരംഗം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു നമ്മുടെ കൂടെ. ആരാണ് നോക്കട്ടെ. ഹലോ.
2: ഹലോ സുനിൽ.
1: നമസ്കാരം. ഇതാരാണ്?
2: വണക്കം. മതിയെ. വണക്കം.
1: വണക്കം വണക്കം. ഇതാരാണ്?
2: ചിത്തൂർലിരുന്ന് നാഗരാജ് പേസറേ.
1: ഓക്കെ. ഏത് പാട്ടാണ് ചേട്ടാ ഇന്ന് കേൾക്കണ്ടേ?
2: പുതുപ്പാട്ട്.
1: പുതുപ്പാട്ട്. ഏത് പുതുപ്പാട്ടാണ്? തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. പുതുപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും വെച്ചുതരാം. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. നാഗരാജ് ചേട്ടൻ ആവശ്യപ്പെട്ട പുതുപ്പാട്ട് എന്ന ചിത്രത്തിലെ ഒരു തമിഴ് ട്രാക്ക് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജാജ്വൽ ആണ്. മേൽപ്പറമ്പിൽ നിന്നും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു അവധിക്കാലത്ത് എന്ന ചിത്രത്തിലെ പുലർവെയിലും പകൽ മുകളിലും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം തിരിച്ചു വരാം. നല്ല രണ്ട് ഗാനങ്ങളാണ്. എൻജോയ് ചെയ്തോളൂ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി VD സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. PMG വിജിലൻസ് ആസ്ഥാനത്ത് യോഗം പുരോഗമിക്കുകയാണ്. SPമാർ മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് മന്ത്രി N ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSE, VHSE, THSE പരീക്ഷാ ഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. results.kerala.gov.in അടക്കം വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 1 വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലെ ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആന്റ് റോട്ടേൽ ലിമിറ്റഡ് കമ്പനിയും ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. ഇതോടെ മാസപ്പിടിക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED അന്വേഷണം തുടരും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായി. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് യോഗത്തിനുശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ ഡോ ജയശങ്കർ പറഞ്ഞു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിറ്റ്സോ മൊട്ടേഗി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ അമൃതകാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യുവാക്കളുടെ കഠിനാധ്വാനം 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. അടിസ്ഥാന സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ രാജ്യത്തിന്റെ നേട്ടങ്ങൾ എടുത്തുകാണിച്ച ഉപരാഷ്ട്രപതി ദൃഢനിശ്ചയം, അച്ചടക്കം, കൂട്ടായ പരിശ്രമം എന്നിവയിലൂടെ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്രഘട്ടമാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ പറഞ്ഞു. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷ ഭരണത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ചു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തനഘട്ടമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത 2014 മെയ് 26 രാജ്യത്തിന്റെ ഭരണം, ദർശനം, നേതൃത്വം, ദേശീയ ദൃഢനിശ്ചയം എന്നിവയിൽ നിർണായകമായ മാറ്റത്തിന് വഴിയൊരുക്കിയതായി അദ്ദേഹം സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗം, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ സമർപ്പണവും സേവനവും രാഷ്ട്രം അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരുകയാണ്. നമ്രാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനയുമായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടിമുറിക്കുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ വലിയ തോതിൽ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ മുതൽ മഴയുണ്ട്. ഇന്ധനവില വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കാഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് വൈകിട്ട് അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിക്കും. മറ്റന്നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മതീഷ് ചന്ദ്ര മുഖ്യാതിഥിയാകും. നാളെയാണ് ബിരുദദാന ചടങ്ങ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മറ്റന്നാൾ തുടക്കമാകും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം അല്പം മുമ്പ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
5: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു നിർവഹിച്ചു. അക്കരെ കൊട്ടിയൂരിൽ കയ്യാലകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം ബോയ്സ് ടൌൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നുപോകണം. കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ നിരവധി തീർത്ഥാടകർ കൊട്ടിയൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
4: വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കേറ്റു. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മേപ്പാടിയിൽ റോഡ് ഉപരോധിച്ചു. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:00 ധർമ്മശാലയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിൽ എത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. നാളെ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7:00 മൊഹാലിയിലാണ് മത്സരം. വിജയിക്കുന്ന ടീം 2-ാം ക്വാളിഫയറിലേക്ക് മുന്നേറും. തോൽക്കുന്ന ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താകും. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയും ഡി സുകേഷും അർമഗഡോണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചു. പ്രജ്ഞാനന്ദ ട്രൈബേക്കിൽ വെസ്ലിസോയെ പരാജയപ്പെടുത്തി. വിൻസെന്റ് കീമറിനെയാണ് സുകേഷ് തോൽപ്പിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. മുൻനിര താരങ്ങളായ ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ഇന്ത്യൻ ടീമിന് നേതൃത്വം നൽകും. ആയുഷ് ഷെട്ടി, കിദംബി ശ്രീകാന്ത്, എച്ച് എസ് പ്രണോയ് എന്നിവരും ടൂർണമെന്റിൽ പങ്കെടുക്കും. ചൈനീസ് താരത്തിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ എസ് എസ് പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ഐപിഎൽ ക്രിക്കറ്റ് 1-ാം ക്വാളിഫയറിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: +2 കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൌകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
6: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
7: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
9: ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12:00 കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള നേരം കൂടിയാണ് ഇത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ശ്രീധരൻ അവണൂരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏക് മെയിൻ ഓർ ഏക് ആ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. ഒരു ഹിന്ദി പാട്ടാണ്, പഴയ ഹിന്ദി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ വരുന്നു. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് 1000 കാതം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. സത്യനാരായണൻ പുതുശ്ശേരിയാണ് ഈ ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. അടുത്തത്

0: പ്രിൻസ്റ്റൻപാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ
2: ഹലോ,
1: സഹദേവൻ ചേട്ടാ പറയൂ, ഏത് പാട്ടാണെന്ന് കേൾക്കണ്ട? കൺമണി പൊന്മണി എന്ന പാട്ടല്ലേ?
2: ഓക്കെ,
1: ഓക്കെ, എല്ലാവർക്കും ആയിട്ട് വെച്ചാൽ കേട്ടോ. ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. സഹദേവൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാട് നിന്നും ശശികലയാണ്. എനിക്ക് കണ്ണ എൻ സേലയ്ക്കുള്ള കട്ടുറുമ്പ് എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. ഡെഡിക്കേഷൻ സുഗന്ധി ചേച്ചിക്ക്, അങ്ങനെയാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. സുഗന്ധി സുഗത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, സുഗന്ധി ആയിരിക്കും അല്ലേ. അപ്പോൾ സുഗന്ധി ചേച്ചിക്ക് വേണ്ടിയിട്ട് ശശികല ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: പാട്ടിന്റെ ആദ്യത്തെ വരി ഇങ്ങനെ വായിച്ചപ്പോഴേ ഞാൻ കരുതി ഏതൊരു ഭക്തി ഗാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പാട്ട് കേട്ട് തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഭക്തി ഗാനമല്ല, ഇത് റൊമാൻറ്റിക് ട്രാക്കാണ് എന്നുള്ളത്. ഓക്കെ, മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഇതാ കൃത്യം ഒരു മണിയായിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ആശാമോൾ ആലത്തൂർ. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നുണ്ട്. അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്ദന ഫ്രം കൊല്ലങ്കോട്. ചോദിച്ചിരിക്കുന്ന ഗാനം കഞ്ചപ്പൂവ് കണ്ണാലയെന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. സമയം ഒരു മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. നല്ലൊരു തമിഴ് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പാറയിൽ നിന്നും ജ്യോതിചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന ഗാനം ഒരു പഴയ പാട്ടാണ്, പേരാട്ടിൻ അക്കരെ അക്കരെ എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനം ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ഒരു ഹിന്ദി ട്രാക്കാണ്, ചോദിച്ചിരിക്കുന്നത് ആദ്യമാണ് കേട്ടോ. ഏ ജവാനി ഹേ ദിവാനി എന്ന മൂവിയിലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പാട്ട് വരുന്നു. എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: കാഴ്ചപ്പാട്, ഇവിടെ മൊത്തം കാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടാണ് സുനിലഭം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ആരാണ്? ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഇതാരാണ്?
2: ഞാൻ മുസ്തഫ, പാലക്കാടാണ്.
1: ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ഗസൽ എന്ന സിനിമയിലെ ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിലെന്നുള്ള പാട്ടാ വേണ്ടത്.
1: ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ പാട്ടല്ലേ?
2: അതെ.
1: ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഞാൻ പാട്ട് വെച്ചുതരാവേ. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് മുസ്തഫ ചേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഒരു ഗാനം വരുന്നു നിങ്ങളുടെ കാതോരം. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് സുനിലേട്ടാ, എനിക്ക് സൂര്യവംശം എന്ന സിനിമയിലെ നക്ഷത്ര ജനലിൽ വാനം എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗമ്യ ചെറുപ്പളശ്ശേരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സൗമ്യ ആവശ്യപ്പെട്ട ആ ഒരു തമിഴ് ട്രാക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജേഷാണ്. ചാന്തുപൊട്ട് എന്ന സിനിമയിലെ ആഴക്കടലിന്റെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനം വിജേഷ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ദേവനാഥ് അദ്വൈതിന് വേണ്ടി ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. ഹൈലൈറ്റ്സ് പാട്ട് വെച്ച് തരൂ, ഹെഡ്ലൈറ്റ്സ് പാട്ട് കേട്ടോ, സോറി, ഹെഡ്ലൈറ്റ്സ് പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹൈലൈറ്റ്സ് അല്ല, ഹെഡ്ലൈറ്റ്സ് ആണ്. ഓക്കെ, എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, ആ ഒരു ഗാനം കൂടെ വരുന്നു. ആ 2 പാട്ടുകൾ നമുക്ക് വളരെ പെട്ടെന്ന് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. സമയം 1 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് ഗുരുവായൂരപ്പൻ തിരുവല്ലാമലയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. തളപതി കച്ചേരി എന്ന് തുടങ്ങുന്ന തളപതി കച്ചേരി പാട്ടുകട എന്ന് തുടങ്ങുന്ന പാട്ടല്ല, ഒരു അടിപൊളി പാട്ടാണ്. ജനനായകൻ എന്ന ചിത്രത്തിലെ, റിലീസാവാത്ത ചിത്രത്തിലെ ആ ഒരു പാട്ടാണ്. ചിത്രം റിലീസാവാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ ഈ പാട്ടൊക്കെ എന്താ പറയുക, തരംഗമായ അല്ലേ, തരംഗമായ ഒരു പാട്ട് കൂടെയാണ്. ആ പാട്ടെല്ലാം ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. കഞ്ചിക്കോട് നിന്നും രേവതി, ബിജു, മക്കൾ ആദിലക്ഷ്മി, അഭിരാമി ഇവർക്ക് വേണ്ടി കൊച്ചു രാജാവ് എന്ന സിനിമയിലെ മുന്തിരിപ്പാടം പൂത്ത് നിൽക്കണം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് രേവതി ബിജു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: കൊച്ചി രാജാവ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ, ഞാൻ പേര് വായിച്ചു തരാം. പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അവരുടെ ഒന്നും. ഇപ്പോൾ വന്നൊരു മെസ്സേജ് അഷിഫാണ് അയച്ചിരിക്കുന്നത്. രാപ്പകൽ മൂവിയിൽ പോകാതെ കരയിലെ കാറ്റ് ആ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുന്നേ വന്നൊരു മെസ്സേജ് സുധിൻ കൃഷ്ണ ഫ്രം പാലക്കാട്, അവേ ഷൺമുഖിയിലെ പാട്ട് വേണമെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പാട്ടുകളൊന്നും ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം ഓൾറെഡി കുറേ അധികം മെസ്സേജ് കോൾസും ഒക്കെ വന്നതുകൊണ്ട് തന്നെ പാട്ടുകൾ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. ക്ഷമ ചോദിക്കുന്നു, അടുത്ത ദിവസം പാട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന പാട്ടുകൾ ആരുടെയൊക്കെയാണെന്ന് നോക്കാം. അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അജിത് ഫ്രം പുതുശ്ശേരിയാണ്. എനിക്കൊരു തമിഴ് സോങ് വേണം, 100 വർഷം എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോങ് ഡെഡിക്കേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. വിവാഹിതരായിട്ടില്ല, 18/5 വിവാഹിതരായിട്ടില്ല. CPWD IITയിൽ LDC ആയിട്ടില്ല. ശ്രീ കെ സതീഷ് ആൻഡ് ശ്രീമതി ശെൽവ വിനോദിനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേർക്കും എല്ലാവിധ വിവാഹമംഗള ആശംസകളും ഈ വൈകിയ വേളയിൽ നേരുകയാണ്. ഒപ്പം തന്നെ ആ ഒരു പാട്ട് കൂടെ കേൾക്കാം. ഇനി വരാൻ പോകുന്ന പാട്ടുകൾ, ഈ 100 വർഷം എന്ന് തുടങ്ങുന്ന പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണുമായ ഫ്രം എറണാകുളം, മനസ്സിനക്കര എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനം. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പാട്ട് കൂടെ ഉണ്ട്. ആ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് പൂർണ്ണമാവുകയാണ്. വിളയോടിയിൽ നിന്നും കൃഷ്ണൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന പാട്ട് ബാലൻ ചേട്ടന് വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞുകൊണ്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ വരുന്നു. ഈ 3 പാട്ടുകളോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നല്ല കുറെ പാട്ടുകൾ എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ പറ്റി എന്ന പ്രതീക്ഷയിൽ ഞാൻ വിടവാങ്ങുന്നു. സുനിൽ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
3: നമസ്കാരം, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. പാട്ടുകൾ കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് കാതു കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പാട്ടിന് പിന്നില് ചില പിന്നാമ്പുറ കഥകൾ ഉണ്ടാകും അല്ലെ. ഓരോ ഗാനങ്ങളും നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നതിന് മുൻപേ അതിന്റെ സൃഷ്ടാക്കൾ കടന്നു വരുന്ന വഴികൾ, ആ വഴികൾ അത്രയും കൗതുകം നിറഞ്ഞ വഴികളാണ്. പാട്ടുപോലെ തന്നെ അത്രമേൽ മനോഹരമാണ് ഓരോ ഗാനത്തിന് പിന്നിലെയും അറിയാ കഥകൾ. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ചില ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകളും ആ പാട്ടിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് എന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയിട്ടുള്ളത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആദ്യം നമുക്ക് പാട്ടിലേക്കും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളിലേക്കും ഒക്കെ പോകുന്നതിന് മുന്നേ കൈതപ്രത്തിന്റെ മനോഹരമായൊരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനോഹരമായ ഗാനമാണ്. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ വരികളിലൂടെ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാല് ആ വരികളിലൂടെ തന്നെ നമുക്ക് ആ പാട്ടിനെ കാണാൻ കൂടെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആ മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ദാ ഇവിടെ തുടങ്ങാം.

വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനത്തിലെ ആ ഒരു ഭംഗി കൊണ്ടുമൊക്കെ ഈ പാട്ട് ഒരുപാട് സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ടാകും അല്ലേ. പക്ഷെ എനിക്കെപ്പോഴും ഈ പാട്ടിന്റെ വരികളോടാണ് കൂടുതൽ ഇഷ്ടം. വരികൾ എഴുതിയിട്ടുള്ളതും സംഗീതം പകർന്നിരിക്കുന്നതും കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ വരികൾക്കുള്ള ആ ഒരു ചന്തം സംഗീതത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്, ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വരികൾക്കൊരു പ്രത്യേക ഭംഗി ലേശം കൂടുതലാണെന്ന് തോന്നും ഈ പാട്ട് ഓരോ തവണ കേൾക്കുന്ന സമയത്ത്. ഇനി നമ്മൾ 1986 ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ സിനിമ, നഖക്ഷതങ്ങൾ എന്ന സിനിമ. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വിനീതും മോനിഷയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഇരുവർക്കും ഈ ഒരു സിനിമ പാഠപുസ്തകമായിരുന്നു എന്ന് പിന്നീട് പല ഇന്റർവ്യൂസിലും വിനീത് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നഖക്ഷതങ്ങൾ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയല്ലേ. എന്താ പറയാ, മനോഹരമായ ഒരു കഥ വായിച്ച പോലെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുക അല്ലേ. ഹരിഹരന്റെയും MT യുടെയും മാജിക്, ബോംബെ രവിയുടെയും ONV യുടെയും മാജിക്, അഭിനേതാക്കളുടെ എല്ലാവരുടെയും ഒരു മാസ്മരിക പ്രകടനം, പ്രത്യേകിച്ച് വിനീതും മോനിഷയും സലീമ ഇവരൊക്കെ നിറഞ്ഞാടിയ സിനിമ, ഒന്നിനൊന്ന് മികച്ച അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച 1986 സൂപ്പർ ഹിറ്റ് സിനിമ നഖക്ഷതം.

ഈ ഗാനമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ആസ്വദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ബോംബെ രവിയെ മറുനാടൻ സംഗീതജ്ഞൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക അല്ലേ? ഇത്രയ്ക്ക് മലയാളിത്തം ചേർന്ന് നിൽക്കുന്ന ഈണം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒരു മറുനാടൻ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ ഒരു ഗാനരംഗം, മറ്റൊരു ഗാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഹരിഹരൻ ബോംബെ രവിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവായൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനം വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ ഗുരുവായൂരില് അതുവരെ പോയിട്ടില്ലാത്ത ബോംബെ രവി ഒരു കാര്യം മാത്രം ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് അവിടുത്തെ ആംബിയൻസ്, രാവിലെ മുതലുള്ള പൂജകള്, ആളുകളുടെ ശബ്ദം, മണിയൊച്ചകളുടെ ശബ്ദം, അങ്ങനെ മൊത്തത്തില് ഗുരുവായൂർ അമ്പലത്തിന്റെ ആംബിയൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. ഹരിഹരൻ ഒട്ടും മടിച്ചില്ല. അദ്ദേഹം ഒരു അസിസ്റ്റന്റിനെ അപ്പൊ തന്നെ ഗുരുവായൂരിലേക്ക് വിടുന്നു. അവിടെ നിന്നും രാവിലെ മുതലുള്ള എല്ലാ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ നട തുറക്കുന്നത് മുതൽ നടയടക്കുന്നത് വരെയുള്ള ഒച്ചകൾ, ആ ഒച്ചകളുമായിട്ട് ഹരിഹരൻ അയച്ച അസിസ്റ്റന്റ് തിരിച്ചു വരികയാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട ഒച്ചകള് ബോംബെ രവിക്ക് കൈമാറുന്നു. അദ്ദേഹം അത് കേട്ടതിന് ശേഷമാണ് നഗക്ഷേത്രങ്ങളിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഈണം കൊടുക്കുന്നത്.

കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോരമുള്ളത്. ഞാൻ അഭിരാമിയാണ്. ഒറ്റ സിനിമ, മൂന്ന് സംഗീത സംവിധായകർ. ഏ ചുമ്മാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ സിനിമയും ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സംഗീത സംവിധായകർ ചേർന്ന് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കഥ. അതും ആ മൂന്ന് പേരും ലെജൻഡറി കമ്പോസേഴ്സ് ആണ്. 1991 അമ്പിളിയുടെ സംവിധാനത്തിൽ വന്ന ഗാനമേള എന്ന ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള കഥയുള്ളത്. രവീന്ദ്രൻ മാസ്റ്റർ, ജെറി അമൽദേവ്, എ ടി ഉമർ ഇവരായിരുന്നു ആ മൂന്ന് സംഗീത സംവിധായകർ. രവീന്ദ്രൻ മാഷ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഗാനങ്ങളാണ് ചെയ്തത്. രണ്ടും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഗാനം. ആ ഗാനങ്ങളിൽ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലുള്ളത് ദാ ഈ ഒരു പാട്ടിനാണ്.

മലയാള സിനിമയിലെ കുറേയധികം അപൂർവതകളായിട്ട് വന്ന ഒരു ചിത്രമായിരുന്നു ഗാനമേള എന്ന സിനിമ. ആ സിനിമയില് മൂന്ന് സംഗീത സംവിധായകരാണ് ഒന്നിച്ചത്. ഒന്ന് ജെറി അമൽദേവ്, മറ്റൊന്ന് എ ടി ഉമർ, പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാഷ്. പിന്നെ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത് നടൻ ജഗദീഷാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സിനിമയില് രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു, ശാരി മേരി രാജേശ്വരി എന്ന പാട്ട്. മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ് ആ ഒരു പാട്ട് അല്ലേ. ഈ ശാരി മേരി രാജേശ്വരിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടാമത് ചെയ്ത പാട്ടാണ്. ലേശം ഇഷ്ടം കൂടുതലുള്ളത് ആ ഒരു പാട്ടിനോടാണ്. ശശി ചിറ്റഞ്ഞൂരിന്റെ മനോഹരമായ വരികൾ, പ്രണയാർദ്രമായ വരികളുള്ള ഒരു ഗാനാണത്. ദാസേട്ടന്റെ പ്രണയമുഖരിതമായ ശബ്ദത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഗാനമേളയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ആ രണ്ടാമത്തെ പാട്ട് കേൾക്കാം നമുക്കിനി. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

പാട്ടും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളുമായിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓമനി നീയൊരോമൽ ഭാവഗീതമായി, ആ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോൾ, വീണു നാഗവള്ളി സംവിധാനം ചെയ്തൊരു സിനിമ, സ്വാഗതം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിലൊരു പാട്ടുണ്ട്, കേൾക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഉള്ളില് മഞ്ഞു പെയ്യും പോലെ സുഖം തരുന്നൊരു പാട്ട്. പ്രണയാതുരായ യുവ മിഥുനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിച്ചു തിരുമല എഴുതിയ ഗാനം. ജയറാമിനെയും പാർവതിയെയും ഉർവശിയെയും അശോകിനെയും ഒക്കെ ഈ ഒരു പാട്ടിന്റെ രംഗത്ത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ചേലാണ്. ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞിന്റെ സുഖമുള്ള പാട്ട് കേൾക്കാം നമുക്കിനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവ എന്ന ഈ പാട്ട് പലരും വിചാരിച്ചിട്ടുള്ളത് ജോൺസൺ മാഷിന്റെ കമ്പോസിഷൻ ആണെന്നാണ്. അങ്ങനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ആക്ച്വലി രാജാമണി എന്ന പണ്ടത്തെ ആക്ഷൻ സിനിമകളിലെ 90s സമയത്തെ മാസ് ആക്ഷൻ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു റീ റെക്കോർഡിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അതായിരുന്നു രാജാമണി എന്ന മ്യൂസീഷ്യൻ. അദ്ദേഹമാണ് ഈ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. രാജാമണി എന്ന മ്യൂസിക് കമ്പോസർ ചെയ്തു വെച്ച ഗാനങ്ങളിൽ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട സ്വാഗതം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം. ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലെ അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ഉപജീവനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട് കല ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയ ഒരു കലാകാരൻ. ആ കലാകാരൻ ചെയ്ത പാട്ടുകള് എല്ലാവർക്കും അറിയാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. പക്ഷെ അയാളെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഇനി. കല്യാണി രാഗത്തിൽ അദ്ദേഹം ONV യുടെ വരികളാണ് ഈണത്തിലാക്കിയത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും ഒക്കെ കേൾക്കാം.

പലരുടെയും മനസ്സില് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ട് ONB എഴുതിയിട്ടുള്ള പാട്ടാണ്, ഈ പാട്ട് ചിലപ്പോൾ ബോംബെ രവിയുടെ പാട്ടാണെന്നും ജോൺസൺ മാഷ്ടയും രവീന്ദ്രൻ മാഷ്ടയും ഒക്കെ ഗാനാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ആർ സോമശേഖരൻ എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ ഗാനാണിത്. ഗൾഫിൽ പോയ അദ്ദേഹം ലീവിന് നാട്ടിൽ വന്ന ശേഷമാണ് ജാതകം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നത്. ജയറാമും പാർവതിയും ഒക്കെ ഒന്നിച്ചൊരു സിനിമയാണ് ജാതകം. സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ അനുജൻ സുരേഷ് ഉണ്ണിത്താനാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഇദ്ദേഹം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നു, പാട്ടുകൾ എഴുതുന്നു. ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മാസ്റ്റർ പീസായ ഗാനാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ട് ആക്ച്വലി ആർ സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറെ തേടിയിട്ട് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ നിന്ന് വന്നു. പുളിയിലെ കരയോലും എന്ന പാട്ട് കേട്ടിട്ട് ലോഹിതദാസും സിബി മലയിലും അദ്ദേഹത്തിനെ അവരുടെ അടുത്ത സിനിമയിലേക്ക് വിളിച്ചു. ആ സിനിമ കിരീടമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ സിനിമയിൽ ചേരാനായിട്ട് സാധിച്ചില്ല, കമ്പോസ് ചെയ്യാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വന്നു. ONB ഒരു ക്ലാസ് നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ടില്ലേ. എന്താ വരികള്, ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയം മുതൽ ഒരു 2000 കാലഘട്ടം വരെ കല്യാണ കാസറ്റിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ ആവാത്തൊരു പാട്ടായിരുന്നു. കല്യാണ കാസറ്റുകളിൽ നിറഞ്ഞു നിന്നൊരു പാട്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടിലെ ഫ്രഷ്നെസ് അങ്ങനെ എങ്ങും പോയി പോവില്ല. അങ്ങനെ ഒരു പാട്ടാണ് ജാതകം എന്ന സിനിമയിലെ പുളിയിലക്കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഓരോ തവണ കേൾക്കുന്ന സമയത്തും നമുക്ക് ഇന്നലെ ഇറങ്ങിയ ആ ഒരു ഫീലാണ്. ഒരുപാട് ഓർമ്മകളിലേക്ക് പലരെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ഇനി നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോവാണ്. പത്മരാജന്റെ സിനിമയാണ്. ആ സിനിമയുടെ മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ നടക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ഹോട്ടലിലാണ്. പാം ഗ്രൂവ് എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ഒഎൻവി ആയിരുന്നു ആദ്യം ചിത്രത്തിന്റെ ഗാനരചയിതാവ്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മാറി. പകരം ശ്രീകുമാരൻ തമ്പിയാണ് പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ടും പത്മരാജൻ സിനിമകളില് ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പരിഭവം, പാട്ട് എഴുതാൻ തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം പറഞ്ഞ തമ്പി സാറിനോട് പത്മരാജൻ പറയാണ്, അധികം സംസാരമൊന്നും വേണ്ട, പണിയെടുത്താൽ മതിയെന്നും. വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അദ്ദേഹം അത് തമാശയിൽ പറഞ്ഞതാണ് എങ്കിലും ശ്രീകുമാരൻ തമ്പിക്ക് അത് അത്ര ഇഷ്ടായില്ല. അദ്ദേഹം ഉടനടി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. അങ്ങനെ പത്മരാജൻ പിന്നീട് നേരിട്ട് പോയി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ക്ഷണിച്ച് തിരിച്ച് അദ്ദേഹം ഈ ഒരു ഹോട്ടലിലേക്ക് വന്ന് ഇരുന്ന് എഴുതിയ പാട്ടാണ് ദാനിപ്പാട്ട്.

ശ്രീനാഥ് എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രം തൂവാനത്തുമ്പികൾ എന്ന പത്മരാജന്റെ ഓൾ ടൈം ക്ലാസിക് സിനിമയിലാണ്. ഇദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് ആർ സോമശേഖരൻ എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടാണ് അതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില പാട്ടുകൾ നമുക്ക് തന്ന, കുറേയധികം ടൈംലെസ് ക്ലാസിക്കുകൾ നമുക്ക് തന്ന ഒരു സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ഗാനത്തിന്റെ നമ്മളിപ്പോൾ കേട്ട ഒന്നാം രാഗം പാടി എന്ന പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഹൻ സിത്താരയാണ് കേട്ടോ. അതുകൂടെ പറയാണ്, പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി ഒരു ഒറ്റ രാത്രി കൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

നമ്മൾ കേട്ട് നിർത്തിയ പാട്ടുൾപ്പെടെയുള്ള ഗാനങ്ങള് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഹൃദയപൂർവ്വം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഇന്നത്തെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജ്. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് എതിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ ഡൈനിങ് ടേബിളിലെ സൂപ്പർ ഫുഡായിട്ടുള്ള മുട്ടയെക്കുറിച്ചാണ്. മുട്ട നിങ്ങൾ കഴിക്കില്ലേ? മുട്ട വെജാണോ നോൺ വെജാണോ, അങ്ങനെയുള്ള ഡൗട്ട്സൊക്കെ ഇപ്പോഴും ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില കുറഞ്ഞതും എന്നാൽ ഗുണങ്ങൾ ഏറെയുള്ളതുമായിട്ടുള്ള ഒന്നാണ് മുട്ട. ശരിക്കും എല്ലാവരും മുട്ട കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോഴിമുട്ടയാണോ താറാവ് മുട്ടയാണോ കൂടുതൽ നല്ലത് എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവും അല്ലേ. രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യ എന്ന് പറയുന്നത്. പൊതുവെ താറാവ് മുട്ട കോഴിമുട്ടയേക്കാൾ വലുതാണ്, കണ്ടിട്ടില്ലേ, കുറച്ചുകൂടെ വലുതായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അതിലെ പോഷകങ്ങളുടെ അളവും കൂടുതലായിരിക്കും. ഒരു താറാവ് മുട്ടയിൽ ഏകദേശം 9 ഗ്രാം പ്രോട്ടീൻ ഉള്ളപ്പോൾ കോഴിമുട്ടയിൽ അത് 6 ഗ്രാമോളാണ്, 3 ഗ്രാം കൂടുതലാണ്. നമ്മുടെ മസിൽസിൻ്റെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും മുട്ടയിലെ ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അത്യാവശ്യമാണ്. മുട്ട കഴിക്കാൻ മടിയുള്ള മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മുട്ട പല രൂപത്തിൽ നിങ്ങൾക്ക് പല ഡിഷസായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കോഴിമുട്ടയെക്കുറിച്ചും താറാവ് മുട്ടയെക്കുറിച്ചുമാണ്. ഏതിനാണ് ആരോഗ്യഗുണം കൂടുതൽ, ഏതാണ് കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷവശങ്ങൾ, എല്ലാം അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കോഴിമുട്ടയെ അപേക്ഷിച്ചിട്ട് താറാവ് മുട്ടയിൽ വൈറ്റമിൻ B12 വളരെ കൂടുതലാണ്. നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യത്തിനും രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും ഇത് വളരെ പ്രധാനമാണ്. അതുപോലെ മുട്ടയുടെ മഞ്ഞക്കരുവിൽ കാണപ്പെടുന്ന കോളിൻ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഓർമ്മശക്തിക്കും സഹായിക്കുന്നുണ്ട്. താറാവ് മുട്ടയുടെ പുറന്തോടെ അല്പം കൂടി കട്ടിയുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ കോഴിമുട്ടയേക്കാൾ കൂടുതൽ ദിവസം ഇത് കേടാകാതിരിക്കുകയും ചെയ്യും. ഇതിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. എന്നാൽ കോഴിമുട്ടയിലെ കലോറിയും കൊഴുപ്പും താറാവ് മുട്ടയെ അപേക്ഷിച്ച് കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഴിമുട്ടയാണ് കൂടുതൽ അനുയോജ്യം. ഇനി ഈ മുട്ടയുടെ ദോഷവശങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. അതിലേക്ക് വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: മുട്ടയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ മുട്ടയുടെ ഗുണങ്ങൾ പോലെ തന്നെ ചില ദോഷവശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണേ. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ. ഒരു താറാവ് മുട്ടയിൽ കോഴിമുട്ടയേക്കാൾ ഏകദേശം ഇരട്ടി കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടുതലുള്ളവരും ഹൃദ്രോഗികളും താറാവ് മുട്ടയുടെ ഉപയോഗം നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് മഞ്ഞക്കരു കഴിക്കുന്നത് ഒഴിവാക്കണം. മറ്റൊരു പ്രധാന പ്രശ്നം അലർജിയാണ്. ചില കുട്ടികൾക്ക് കോഴിമുട്ട കഴിക്കുമ്പോൾ ചൊറിച്ചിലോ തടിപ്പോ ഒക്കെ ഉണ്ടാകും. രസകരമായിട്ടുള്ള ഒരു കാര്യം, കോഴിമുട്ട അലർജിയുള്ള പലർക്കും താറാവ് മുട്ട യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നതാണ്. അതുപോലെ മുട്ട അമിതമായി കഴിക്കുന്നത് ചിലരിലെ ഗ്യാസ് പ്രശ്നങ്ങളും അസിഡിറ്റിക്കും കാരണമാകാറുണ്ട്. മുട്ട എപ്പോഴും നന്നായിട്ട് വേവിച്ച് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകുതി വേവിച്ച മുട്ടയിലൂടെ സാൽമണല്ല ബാക്ടീരിയ ഉള്ളിൽ ചെന്ന് അണുബാധ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കോഴിമുട്ടയെക്കുറിച്ചും താറാവ് മുട്ടയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയൊരു ഇടവേള.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അവസാനമായിട്ട് ഏത് മുട്ട തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞുതരാം. ഈ ശാരീരിക അധ്വാനം കൂടുതൽ ചെയ്യുന്നവർക്കും കുട്ടികൾക്കൊക്കെ താറാവ് മുട്ട നല്ലതാണ്. കാരണം ഇതിൽ ഊർജവും പ്രോട്ടീനും കൂടുതലാണ്. ഇനി തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞ കലോറിയുള്ള കോഴിമുട്ടയാണ് നല്ലത്. അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അയൺ കൂടുതലുള്ള താറാവ് മുട്ട ഗുണകരമായിരിക്കും. നമ്മുടെ ഈ പാലക്കാടൻ ഗ്രാമങ്ങളിൽ താറാവുകളെ വളർത്തുന്നത് സാധാരണയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഗുണമേന്മ വീട്ടുമുറ്റത്തെ കോഴിയും താറാവും ഇടുന്ന മുട്ടകൾക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. മിതമായ അളവിൽ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് എന്നും ഉത്തമമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, മിതമായ അളവിൽ. അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ കോഴിമുട്ടയെക്കുറിച്ചും താറാവ് മുട്ടയെക്കുറിച്ചും പറഞ്ഞ ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കൂടുതൽ ആരോഗ്യവിശേഷങ്ങളുമായി ഡോക്ടർ അഹല്യയിലൂടെ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. 360 degree.
4: മിനിമലിസം, ലിവിംഗ് മോർ വിത്ത് ലെസ്, യെസ് ഈ ഒരു കാര്യമാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിനിമലിസത്തെ കുറിച്ചാണ്, ലിവിംഗ് മോർ വിത്ത് ലെസ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മളൊന്ന് കണ്ണടച്ച് നമ്മുടെ വീട്ടിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത എന്നാൽ കളയാൻ മടിച്ചിരിക്കുന്ന, സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറേ സാധനങ്ങൾ കാണാൻ പറ്റുമല്ലേ. പഴയ തുണികളായിട്ടും പൊട്ടിയ ഇലക്ട്രോണിക്സ് സാധനങ്ങളായിട്ടും ഇന്നിന് പഴയ പാത്രങ്ങൾ വരെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ സാധനങ്ങൾ വാരിക്കൂട്ടുന്നത് നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയൂ. ഇന്ന് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്, മിനിമലിസം എന്ന ജീവിത ശൈലിയെക്കുറിച്ച്. കുറഞ്ഞ സാധനങ്ങൾ കൂടുതൽ സന്തോഷം, ഇതാണ് ഇതിന്റെ ഒരു മുദ്രാവാക്യം കേട്ടോ. അതായത് സാധനങ്ങൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്പേസ് കൂടുകയും അതുവഴി മാനസികമായിട്ടുള്ള ഒരു തെളിച്ചം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത് വെറുമൊരു വീട് വൃത്തിയാക്കലല്ല, മറിച്ച് എന്താ, നമ്മുടെ ചിന്താഗതിയിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണെന്നുള്ളതാണ്. എങ്ങനെ ലളിതമായിട്ട് ജീവിച്ച് വലിയ സന്തോഷങ്ങൾ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ലൈഫ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ കേട്ടോളൂ ഇന്നത്തെ 360 degree.

0: 360 degree.
1: എന്താണ് ഈ ഒരു മിനിമലിസം? മിനിമലിസം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയാവുക എന്ന അർത്ഥമൊന്നും അല്ലാട്ടോ. മറിച്ചെന്താ, നമുക്ക് ശരിക്കും ആവശ്യമുള്ളതും നമ്മെ സന്തോഷിപ്പിക്കുന്നതുമായ കാര്യങ്ങൾക്ക് മാത്രം ജീവിതത്തിൽ ഇടം നൽകുക എന്നതാണ്. ഈ പരസ്യങ്ങൾ കണ്ട് മറ്റുള്ളവരെ കാണിക്കാനും വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലം നമ്മളിൽ പലർക്കുണ്ടല്ലേ. ഇത് പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കൊക്കെ അതുപോലെ തന്നെ സ്ട്രെസ്സിലേക്കൊക്കെ നയിക്കുന്ന കാര്യമാണ്. അപ്പോ ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് ഇത് എനിക്ക് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ആ ഒരു ചോദ്യം മതി അനാവശ്യമായ ചിലവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ ചുറ്റും സാധനങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പല വഴിക്ക് എപ്പോഴും ഇങ്ങനെ ചിതറിപ്പോകും അല്ലേ. അത് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ശരിക്കും നമുക്ക് സമാധാനം എന്ന് പറയുന്ന കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ ഉള്ളപ്പോൾ അത് വൃത്തിയാക്കാനും നോക്കി നടത്താനും കുറച്ച് സമയം മതി. ആ ലാഭിക്കുന്ന സമയം നമുക്ക് പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹോബികൾക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റിവെക്കാനായി സാധിക്കും. അപ്പോൾ ലളിതമായ ജീവിതം എന്നാൽ ബോറായ ജീവിതം എന്നാണ് അർത്ഥം, ഒരിക്കലുമല്ല. മറിച്ച് ക്വാളിറ്റി, യെസ് ക്വാളിറ്റി ഉള്ള ജീവിതം എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇതിനു വേണ്ട കുറേ കാര്യങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു ഡീക്ലട്ടറിങ്? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിലെ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree tips and tricks. My code is Ailiyan. Take letter. ഈ മിനിമലിസം തുടങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വഴി നമ്മുടെ അലമാരി ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും വസ്ത്രം അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഇനി ഉപയോഗിക്കാനായിട്ട് സാധ്യത കുറവ് തന്നെയാണല്ലേ. അപ്പോൾ അത്തരം സാധനങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് നൽകുക അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ്. ഓരോ സാധനവും കയ്യിലെടുക്കുമ്പോൾ ഇതെനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, സ്വയം ഒന്ന് ചോദിക്കണം. അതുപോലെ തന്നെയാണ് അടുക്കളയിലെയും ലിവിംഗ് റൂമിലെയും അവസ്ഥയും ഇത് തന്നെയാണ് അല്ലേ. ഉപയോഗിക്കാത്ത പാത്രങ്ങൾ, അതുപോലെ ഷോപ്പീസുകൾ, ഇതൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് എപ്പോഴും എന്തുണ്ടാവുക, ഒരു വീടിന് തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. ഈ വായുസഞ്ചാരമുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, മനസ്സിലെ പിരിമുറുകം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, സഹായിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സാധനങ്ങൾ അടക്കി വെക്കുന്നതല്ല മിനിമലിസം എന്ന് പറഞ്ഞാൽ, മറിച്ച് എന്താ, സാധനങ്ങൾ കുറയ്ക്കുക. ഈ വീട് ശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളും സ്വയം ശ്വസിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ല, അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ മുറി വീതം എന്ത് ചെയ്യണം, വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാവും നിങ്ങളുടെ വീടൊരു പുതിയ ലുക്കിലേക്ക് മാറും, ഒരു പുതിയ സ്വർഗമായിട്ട് മാറും എന്നുള്ളതാണ്. അതിനൊരു ബ്രീത്തിങ് സ്പേസ് വേണ്ടേ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ സാധനങ്ങളും കൂടി ഇങ്ങനെ റൂമിൽ കിടക്കുന്നതിൽ നല്ലതാണ് ആവശ്യമില്ലാത്ത വസ്തുക്കളെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഡിജിറ്റലിയും കുറച്ച് മിനിമലിസം ആയാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിത്താഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. ഡിജിറ്റൽ മിനിമലിസം ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നില്ലേ. നമ്മുടെ ഫോണും കമ്പ്യൂട്ടറും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, ആവശ്യമില്ലാത്ത എത്രയോ ആപ്പ്, ആയിരക്കണക്കിന് ഫോട്ടോകൾ, കാണാത്ത മെയിലുകൾ, ഇതെല്ലാം ഒരുതരം ഡിജിറ്റൽ മാലിന്യങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെ കൺമുന്നിൽ വരുന്നത് ഈ ഒരു ബഹളമാണെങ്കിൽ അത് നമ്മുടെ ഏകാഗ്രതയെ തന്നെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത ആപ്പുകൾ എന്ത് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളും നോട്ടിഫിക്കേഷനുകളും ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ ലളിതമായിട്ട് സൂക്ഷിക്കാം. ഇത് നിങ്ങളുടെ ഫോൺ ഉപയോഗം കുറയ്ക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഡിജിറ്റൽ ലോകത്തും ഒരു ക്ലീനിങ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പിന്തുടരുന്ന സോഷ്യൽ മീഡിയ പേജുകൾ പോലും നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്നതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. വെറുതെ ഈ ഒരു സമയം കളയുന്ന കാര്യത്തിൽ ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വഴി നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ഡീടോക്സിന്റെ മറ്റൊരു രൂപം കൂടിയാണ് കേട്ടോ ഇത്.

0: 360 degree.
1: ഇനിതേ അടുത്ത ഒരു ടിപ്പ്, ഷോപ്പിംഗിലെ മിതത്വമാണ്. അതായത് ഈ പരസ്യങ്ങളുടെയും ഡിസ്കൗണ്ടുകളുടെയും ലോകത്താണ് നമ്മൾ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്ന് കാണുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ അറിയാണ്ട് വാങ്ങി പോവാറുണ്ട്. അപ്പൊ ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടൊരു വിദ്യയുണ്ട്, എന്താണ്? 30-day rule. എന്തെങ്കിലും ഒരു ആഡംബര വസ്ത്രമോ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റോ വാങ്ങണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യാം, 30 ദിവസം ഒന്ന് കാത്തിരിക്കാം. ആ ഒരു 30 ദിവസത്തിന് ശേഷവും നിങ്ങൾക്കത് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, നിങ്ങളത് പർച്ചേസ് ചെയ്യണം, വാങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മിക്കപ്പോഴും ആ ഒരു ആഗ്രഹം അപ്പോഴേക്ക് മാറിയിട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ പണം ലാഭിക്കാനുള്ള ഏറ്റവും നല്ല ഒരു വഴി വാങ്ങാതിരിക്കുക എന്താണല്ലേ. പണത്തേക്കാൾ ഉപരി ആ ഒരു സാധനം സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ അധ്വാനവും സമയമാണ് എന്ത്, അവിടെ നമ്മൾ ശരിക്കും ലാഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബ്രാൻഡുകൾക്ക് പിന്നാലെ ഓടാതെ ഈട് നിൽക്കുന്ന ഡ്യൂറബിൾ ആവുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, വാങ്ങാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. കുറച്ച് സാധനങ്ങൾ, പക്ഷെ അവയെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവണം എന്നതാണ് ഇതിൻ്റെ ഒരു പോളിസി. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ കൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് മാനസികമായിട്ടും കുറച്ച് മിനിമലിസം ആവശ്യമുണ്ട്. തുടർന്ന് കേൾക്കാം 360 degree ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. Keep listening Ahalya from 90.4 KTK to Kutukudam.

360 degree. മാനസികമായ മിനിമലിസം എന്താണത്? അതായത് സാധനങ്ങൾ മാത്രമല്ല നമ്മുടെ ചിന്തകൾ മിനിമലിസ്റ്റ് ആവണം അല്ലേ. അനാവശ്യമായ ആകുലതകൾ ഉണ്ടാവും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു പേടി നമുക്കുണ്ട്, പഴയ സങ്കടങ്ങൾ, ഇതെല്ലാം എന്താണ് ശരിക്കും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന വലിയൊരു ഭാരമാണ്, വലിയൊരു വെയിറ്റ് ആണല്ലേ. ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നിലവിലുള്ള നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് ഇതിന്റെ ഒരു രഹസ്യം കേട്ടോ. പ്രസന്റിൽ ജീവിക്കുക, പാസ്റ്റിൽ ജീവിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല, ഒന്നും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ മൊമെന്റിൽ ജീവിക്കുക, ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് ജോലിയുടെ ക്വാളിറ്റി കൂട്ടുകയും ടെൻഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.

മനസ്സ് വളരെ ക്രൂളായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ലളിതമായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി നല്ല രീതിയിൽ തെളിയുന്ന പറയാം. അപ്പൊ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്തായിരിക്കും? ഈസി ആയിരിക്കും. അപ്പോൾ നോ പറയാൻ പഠിക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അനാവശ്യമായ പരിപാടികൾക്കും ഈ മീറ്റിങ്ങുകൾക്കും ഒന്നും പോകാതിരിക്കുന്നത് വഴി നിങ്ങളുടെ ഊർജ്ജം എന്താ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിന് എന്ത് ചെയ്യണം? മുൻഗണന നൽകണം. അതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി. ഇനി മിനിമലിസത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം.

360 degree. Once again, welcome back to 360 degree. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. മിനിമലിസം, യെസ്, മിനിമലിസത്തിന്റെ ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഈ മിനിമലിസം ശീലമാക്കുമ്പോൾ ഉണ്ടല്ലോ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ് കുറയും. ഈ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിലും സാമ്പത്തിക ലാഭം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഈ വൃത്തിയാക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാം, ലാഭിക്കാൻ പറ്റും. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മളെ തന്നെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ നമ്മളെ നിർവചിക്കുന്നത് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളല്ല, മറിച്ച് എന്താ നമ്മുടെ സ്വഭാവം, നമ്മുടെ ആക്ഷൻസ്. സാധനങ്ങളിൽ സന്തോഷം തേടുന്നത് അവസാനിക്കുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അനുഭവങ്ങൾക്കും ബന്ധങ്ങൾക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യണം, പ്രാധാന്യങ്ങൾ നൽകാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ജീവിതശൈലി പ്രകൃതിക്കും എപ്പോഴും നല്ലതാണ് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാലിന്യങ്ങൾ എന്ത് ചെയ്യും, നോർമലി കുറയും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഭൂമിയോട് തന്നെ വലിയൊരു നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി. ലളിതമായൊരു ജീവിതം വലിയൊരു മാതൃകയാണെന്നുള്ളതാണ്.

360 degree. അപ്പോൾ ഫ്രണ്ട്സ്, 360 ഡിഗ്രിയിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് മിനിമലിസത്തെ കുറിച്ചാണല്ലേ. ഇന്ന് തന്നെ നിങ്ങളുടെ മുറിയിലെ ഒരു വശമെങ്കിലും ഒന്ന് വൃത്തിയാക്കി നോക്കുക കേട്ടോ. ആവശ്യമില്ലാത്തൊരു സാധനം മറ്റൊരാൾക്ക് നൽകി നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചു തന്നെ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ. ലളിതമാക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ലെസ് ഈസ് മോർ എന്നത് വെറുമൊരു വാചകമൊന്നുമല്ല, അതൊരു വലിയൊരു സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എത്രത്തോളം ലളിതമാക്കാമോ അത്രത്തോളം നിങ്ങൾ സമാധാനമുള്ളവരായിട്ട് മാറുന്നുള്ളതാണ്. അങ്ങനെ 360 ഡിഗ്രിയുടെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ലൈഫ് സ്റ്റൈൽ വിഷയവുമായിട്ട് ഞാൻ വീണ്ടും വരാം. 360 ഡിഗ്രിയിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് മിനിമലിസം, ലിവ് മോർ വിത്ത് ലെസ് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ദീ പതിയെ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailya, signing off. Stay tuned with Ahali from 90.4 KTK to Kutukuram.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
6: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎംശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ, അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം. 6 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കുമിടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
5: ഈ പ്രായമാവുക എന്ന് പറഞ്ഞാല് അയ്യോ, വലിയ കഷ്ടമുള്ള പണിയാണല്ലേ. രാവിലെ എഴുന്നേക്കണം, ഓഫീസിൽ പോണം, കറണ്ട് ബില്ല് അടയ്ക്കണം, സാലറി വന്ന പാടെ ലോണ്, EMI, അങ്ങനെ ആകെ മൊത്തം സീരിയസ് ആയിട്ടുള്ളൊരു ലൈഫ്. നമ്മളൊക്കെ എപ്പോഴാ ഇത്ര വലിയ ആൾക്കാരായതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ? വലിയ ആളായാൽ എന്തൊക്കെ ഗുണങ്ങളാ എന്നായിരുന്നു നമ്മൾ പണ്ട് വിചാരിച്ചിട്ടിൽ നിന്ന് ഒന്ന് കണ്ട് നെഞ്ചത്ത് കൈവച്ചിരിക്കണം, ആകെ മൊത്തം ടോട്ടൽ ഡാമേജ്. പഴയതുപോലെ ഒന്ന് കുട്ടിയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും കുട്ടികൾ തന്നെയല്ലേ എല്ലാവരും? നമ്മുടെയൊക്കെ ഉള്ളിലൊരു കുസൃതിക്കാരൻ കുട്ടി ഒളിച്ചിരിപ്പില്ലേ? അങ്ങനെ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് നമ്മുടെ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്ന എന്താണെന്നോ, ഇന്നർ ചൈൽഡ്. ഇന്ന് എഴുത്തോലയിൽ നമുക്ക് ഇന്നർ ചൈൽഡിനെ കുറിച്ച് കേൾക്കാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആ ഉള്ളിലെ കുട്ടി എന്ന് പറഞ്ഞാലേ നമ്മൾ കാണാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ പുറത്തേക്ക് എത്ര വലിയ മാനേജറാണെങ്കിലും വലിയ സാറാണെങ്കിലും ടീച്ചറാണെങ്കിലും ചിലപ്പോൾ ചില സമയത്ത് ഈ ഉള്ളിലെ കുട്ടി പുറത്ത് ചാടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് റോഡിലെ വെള്ളക്കെട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ മനഃപൂർവ്വം സ്പീഡ് കൂട്ടി വെള്ളം ഇരുവശത്തേക്കും തെറിപ്പിച്ചു വിടുക. ഒരു പ്രത്യേക ആനന്ദം നമുക്ക് കിട്ടും. പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടേ റോഡിൽ കിടക്കുന്ന ചെറിയ കല്ല് കണ്ട് അതിനെ ഫുട്ബോൾ പോലെ തട്ടിത്തട്ടി ദൂരെ കളയുക. ഓൺലൈൻ ഷോപ്പിംഗിൽ വന്ന സാധനത്തിന്റെ ആ ഒരു ബബിൾ റാപ്പ് ആരും കാണാതിരുന്ന് ടപ്പേ ടപ്പേ എന്ന് പൊട്ടിക്കുക. ലിഫ്റ്റിൽ കയറിയാൽ ആരും ഇല്ലാത്ത ആ 2 സെക്കൻഡ് കൊണ്ട് കണ്ണാടി നോക്കി വായ കൂട്ടി നാവ് നീട്ടി പലതരം കൂപ്രായങ്ങൾ കാണിക്കുക. നമ്മുടെ പട്ടിക്കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ പെറ്റിനോട് ആരും അറിയാതെ വായ വളച്ച് ക്യൂട്ടായിട്ട് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ വലിയ ഗൗരവത്തിലിരിക്കുമ്പോഴേ കൂട്ടുകാരൻ വന്ന് നമ്മൾ തോണ്ടുമ്പോൾ നമ്മൾ പണ്ട് ആ ഒരു കുട്ടിത്തം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് നമ്മൾ നാവ് നീട്ടുക അല്ലേ. ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ കുഞ്ഞു കുഞ്ഞു തെളിവുകളാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുന്നത്. ലൈഫ് ഫുള്ള് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ ഈ കുട്ടിയെ, നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് വിടണ്ടേ? വിടണം. ഞാൻ ഈ ചെറിയ കൊച്ചു കുസൃതികൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഉള്ളിലെ കുട്ടി അവസാനം പുറത്തു ചാടിയത് എപ്പോഴാണ്? നിങ്ങൾ ചെയ്ത പഴയ കൊച്ചു കുസൃതി എന്തായിരുന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ടോ? എന്താണെങ്കിലും കൊള്ളാം. ദാ ഒരു പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോല, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
1: ഈ ഉള്ളിലെ കുട്ടിയെ, അതായത് ഇന്നർ ചൈൽഡിനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തു വിടുന്നത് കൊണ്ട് മനസ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വലിയ ആളുകളായിട്ട് അഭിനയിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന ഈ അനാവശ്യ ഗൗരവവും സ്ട്രെസ്സും ഒക്കെ ഒരു കുഞ്ഞു കുസൃതിയിലൂടെയോ ചെരിയിലൂടെയോ പെട്ടെന്ന് അലിഞ്ഞങ്ങ് പോവും. പിന്നെ കുട്ടികളെ സംബന്ധിച്ചേ, കുട്ടികൾക്ക് ഭാവനയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂടുതലാണ്. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമ്മൾ ഉണർത്തുമ്പോൾ കടുപ്പമേറിയ പ്രശ്നങ്ങൾക്കും ബോറടിപ്പിക്കുന്ന കാര്യങ്ങൾക്കും പുതിയൊരു കോണിലൂടെ പുത്തൻ ഐഡിയകൾ കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് ലൈഫിനോട് കുറച്ചുകൂടെയൊക്കെ സ്നേഹം തോന്നും. പണ്ടത്തെ ചെറിയ കാര്യങ്ങളിൽ ഈ സന്തോഷം തിരികെ കിട്ടുമ്പോൾ വലിയ ആഗ്രഹങ്ങളുടെ പുറകെ ഓടി നമ്മൾ മിസ് ചെയ്ത ജീവിതത്തിന്റെ യഥാർത്ഥ ഭംഗി നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഇന്നർ ചൈൽഡിനെ കൂടെ കൂട്ടുന്നത് വെറും തമാശയല്ല. പിന്നെ ഉള്ളില് ഇങ്ങനൊരു കുട്ടിയുണ്ടോ? എല്ലാവരുടെയും ഉള്ളില് ഈ പറഞ്ഞ ഇന്നർ ചൈൽഡൊക്കെ ഉണ്ടോ? അത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറില്ലേ, നമ്മുടെ ആ പഴയ കുട്ടിക്കാലം എന്ന് നീക്കോ നഷ്ടപ്പെട്ടു എന്ന്? പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു കുഞ്ഞു വേർഷൻ, അല്ലെ, ഒരു യങ് വേർഷൻ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനെയാണ് സൈക്കോളജിയിൽ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും കുറുമ്പും ഭാവനയും ഒക്കെ അടങ്ങിയ നമ്മുടെ തന്നെ ഒരു കുഞ്ഞു വേർഷൻ, ഒരു കുഞ്ഞു പതിപ്പ്. വൺസ് യു ട്രെയിൻ യുവർ മൈൻഡ് ടു ലുക്ക് ഔട്ട് ഫോർ യുവർ ഇന്നർ ചൈൽഡ്, ആ ചെറിയ മൊമെന്റ്സ് ഓഫ് പ്യുവർ ജോയ് നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയാനായിട്ട് പറ്റും. വലുതായി എന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലിരിക്കാതെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയെ

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. 100% നയൻ വൺ സിക്സ് ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: 100% നാൻ മോൾമാർക്ക് സ്വർണവും തവണി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറ അവനം തൃശൂർ ജ്വല്ലറി ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിന പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർ. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: Story of life.
4: Lighten your life. Lighten.
5: സ്നേഹം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും? എന്താണ് സ്നേഹം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരിക? എന്തായിരിക്കും തോന്നുക? ഒരു സേഫ്റ്റിയാണ്, സുരക്ഷിതത്വമാണ്, അതോ സന്തോഷമാണ്, അതോ സമാധാനമാണ്? അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ടല്ലേ. സ്നേഹം എന്ന് പറയുമ്പോൾ കുറേ നല്ല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ ചില ബന്ധങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോഴേ, ചില കണക്ഷൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലോകം ചുരുങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്നത് നിയന്ത്രണങ്ങളായിരിക്കും, കൺട്രോളായിരിക്കും അല്ലേ? ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബന്ധങ്ങളിലെ ആ പഴയ ശൈലികളെ കുറിച്ചൊന്നുമല്ല, മറിച്ച് ഒരു പുതിയ തിരിച്ചറിവിനെ കുറിച്ചാണ്. നമ്മളെ ഒരു പ്രഷർ കുക്കറിനകത്താകുന്ന ബന്ധങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യന്മാരെയാണ് അല്ലേ? എന്താണ് ഈ പ്രഷർ കുക്കർ ബന്ധങ്ങൾ? ഓരോ നിമിഷവും നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ. നമ്മളൊരു പ്രഷർ കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ആ പ്രഷർ കുക്കറിനെ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും അല്ലേ? എന്തായി എന്തായി എന്നിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണമെന്ന് മറ്റൊരാൾ തീരുമാനിക്കുന്ന അവസ്ഥ. അവിടെ സ്നേഹത്തേക്കാൾ കൂടുതൽ എന്താണ്? പ്രഷറാണ്, സമ്മർദ്ദമാണ്, അതാണ് ഉണ്ടാവുക. ആ ബന്ധത്തിൽ നിങ്ങളല്ലാതായിട്ട് മാറുന്നു. നിങ്ങളുടെ സന്തോഷങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാവുന്നു. യഥാർത്ഥ സ്നേഹം എന്നത് നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് നിങ്ങളെ നിങ്ങളായിരിക്കാൻ അനുവദിക്കുന്നതാണ്. നിങ്ങളെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്ന, നിങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുന്ന, നിങ്ങളെ സ്വയം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അവരോടൊപ്പം ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹം തോന്നും. അയ്യോ, ഞാൻ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകും. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കാത്ത ഒരിടത്തും സ്നേഹം നിലനിൽക്കില്ല. നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ വേണം. നിങ്ങളെ ചിറകടിച്ച് പറക്കാൻ സഹായിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന മനുഷ്യരെ കണ്ടെത്തുക. അങ്ങനെയുള്ളവർ കൂടെയുള്ളപ്പോൾ ജീവിതം ഒരിക്കലും ഒരു പ്രഷർ കുക്കർ ആയിരിക്കില്ല, മറിച്ച് പറന്ന് നടക്കാൻ കഴിയുന്ന വലിയൊരു ആകാശമായിട്ട് മാറും. മറ്റൊരാളെ സ്നേഹിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. ആ സ്വയം സ്നേഹത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ പങ്കാളികളും സുഹൃത്തുക്കളും. സ്നേഹം ഒരിക്കലും ഒരു ബാധ്യതയാവാൻ പാടില്ല, അതെപ്പോഴും ഒരു എനർജി, ഒരു ഉന്മേഷമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അവനവനെ സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. സമാധാനമുള്ള ബന്ധങ്ങളിലൂടെ ജീവിതം മനോഹരമാകട്ടെ എന്നേ.

0: Story of life.
1: Lighten your life. Lighten. ഇന്നത്തെ നമ്മുടെ ലോകം ഒരു വലിയ ഓട്ടമത്സരത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആണ്, വിശ്വസിച്ചേ മതിയാവുള്ളൂ. ജോലി, ലക്ഷ്യങ്ങൾ, കുടുംബം, ഇങ്ങനെ ഓരോരുത്തരും ഓരോ തിരക്കുകളിലാണ്, ഭയങ്കര ബിസിയാണ് എന്ന് പറയുന്നത് നമ്മളൊക്കെ അഭിമാനത്തോടെ പറയുന്നൊരു വാക്കായി മാറിയിരിക്കുന്നു. അയ്യോ, എനിക്ക് ഒന്നിനും സമയമില്ല, ഞാൻ ഭയങ്കര തിരക്കാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയാണത് പറയുക. എനിക്ക് സംസാരിക്കാൻ പോലും നേരമില്ല, കാണാൻ പോലും ടൈമില്ല, എന്തിനധികം പറയുന്നു, സമാധാനമായിട്ട് ശ്വസിക്കാൻ പോലും നേരമില്ലാത്ത വിധം നമ്മൾ തിരക്കിലായി അല്ലേ? അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ, ശരിയല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. എടോ, മനുഷ്യർ തിരക്കിലാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ തിരക്കുകൾക്കിടയിലും ചിലർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാറുണ്ട്. തിരക്കിനിടയിലും നമ്മളെ തിരക്കി വരുന്ന മനുഷ്യരുണ്ടാവുക എന്നത് അതെത്ര മനോഹരമായ കാര്യമാണ്. എന്താണ് ഈ തിരക്കി വരൽ? ലോകം മുഴുവൻ അവരുടെ പിന്നാലെ ഓടുമ്പോഴും തനിക്ക് കിട്ടുന്ന ആ ഒരു ചെറിയ ബ്രേക്കിൽ നിങ്ങളെ ഒന്ന് വിളിക്കാനോ വിശേഷങ്ങൾ ചോദിക്കാനോ അവർ സമയം കണ്ടെത്തുന്നു. അവരുടെ സമയമുണ്ടായതുകൊണ്ടൊന്നുമല്ല അവർ വിളിക്കുന്നത്, മറിച്ച് അവർക്ക് നിങ്ങളുടെ ആ ഒരു സാമീപ്യം അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. സമയം കിട്ടുമ്പോൾ വിളിക്കാടാ എന്ന് പറയുന്നവരേക്കാൾ സമയം കണ്ടെത്തി വിളിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പാദ്യം, ശരിയല്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കുകയും തിരക്കുള്ളവർ നമ്മളെ മറന്നുപോയാലോ എന്ന്. എന്നാൽ സ്നേഹമുള്ളവർക്ക് തിരക്കൊരു തടസ്സമേയല്ല, അതൊരു കാരണവുമല്ല. എത്ര വലിയ തിരക്കിനിടയിലും നിങ്ങളെ ഓർക്കുന്ന ഒരു മനസ്സുണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ആ പരിഗണനയാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളെ കേൾക്കാനായിട്ട് അവർക്ക് കാതുകളുണ്ടാകും, നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സമയവും ഉണ്ടാകും. ഇത്തരം മനുഷ്യന്മാരെ ആദ്യം നമ്മൾ തിരിച്ചറിയണം. അവർ നിങ്ങളുടെ ലൈഫിലെ വെറുമൊരു ഗസ്റ്റ് മാത്രമല്ല, അതിഥികൾ മാത്രമല്ല, മറിച്ച് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരാണ്. തിരക്കുകൾക്കിടയിൽ നിങ്ങളെ തിരഞ്ഞു വരുന്ന ആ ഒരു മെസ്സേജോ ഫോൺ കോളോ നൽകുന്ന ആശ്വാസം അത് വലുതായിരിക്കില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന തോന്നല് അത് നൽകുന്നുണ്ട്. മറ്റുള്ളവരുടെ തിരക്കുകളെ മാനിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് അല്പം സമയം കണ്ടെത്തണം. ഒരാളെ പരിഗണിക്കുക എന്നതിനേക്കാൾ വലിയൊരു സ്നേഹപ്രകടനം ഈ ലോകത്തില്ലണം. തിരക്കുകൾ എന്നും ഉണ്ടാകും, പക്ഷെ പ്രിയപ്പെട്ടവരെന്നും കൂടെ ഉണ്ടാവണമെന്നില്ല. തിരക്കുകൾക്കിടയിലും സ്നേഹമുണ്ടാവട്ടെ. നമ്മെ തിരഞ്ഞു വരുന്നവർക്കായിട്ട് നമ്മുടെ മനസ്സിൻ്റെ വാതിലിങ്ങനെ എപ്പോഴും തുറന്നിടും.

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മനുഷ്യന്മാരുണ്ടാവും, നമ്മളെ അത്രമേൽ വേദനിപ്പിച്ച മനുഷ്യന്മാർ. അവർ തന്ന മുറിവുകൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലും ഉണങ്ങാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയുള്ള മുറിവുകൾ ഉണങ്ങാതെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ കോണിൽ കിടപ്പില്ലേ? ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ആ കാലത്തെക്കുറിച്ചോ ആ മനുഷ്യരെക്കുറിച്ചോ ഓർക്കുമ്പോൾ ഇന്ന് നമ്മുടെ നെഞ്ചിലൊരു ഭാരം ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. ആ വേദനയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കുമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എടോ, മാപ്പ് കൊടുക്ക്, പുറത്ത് കൊടുക്ക്, എന്നിട്ട് ആ കാലത്തെയും മനുഷ്യരെയും മറക്കാൻ ശ്രമിക്കും. കാരണം ചില വേദനകൾക്ക് മരുന്നില്ലടോ, വേറെ മരുന്നില്ല. ഇവിടെ മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരാളോട് ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ തളച്ചിടുകയാണ്. ആ ദേഷ്യം നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്നു. എന്നാൽ മാപ്പ് നൽകുന്നതോടെ നിങ്ങൾ ആ ചങ്ങല പൊട്ടിച്ചെറിയുകയാണ്. ആ മനുഷ്യനെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് രക്ഷിക്കുന്നത്. പിന്നീടുള്ള വഴി മറവിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആലോചിച്ചു കഴിഞ്ഞാലും നമുക്കതിന് ഉത്തരം കിട്ടില്ല. എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്ന ചോദ്യം നിങ്ങളെ തളർത്തുകയുള്ളൂ. അവിടെയാണ് മറവി ഒരു മരുന്നാകുന്നത്. ആ കാലത്തെയും ആ അനുഭവങ്ങളെയും ഭൂതകാലത്തിൻ്റെ ഇരുളിലേക്ക് വലിച്ചെറിയുക. ഓർമ്മകൾ വീണ്ടും വരാം, പക്ഷേ അതിന് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള അധികാരം ഇനി നൽകരുത്. ജീവിതം മുന്നോട്ടാണോ? പഴയ മുറിവുകൾ നോക്കിയിരുന്നു കഴിഞ്ഞാലേ പുതിയ വഴികളൊക്കെ നിങ്ങൾ കാണാതെ പോകും. ചില വേദനകൾക്ക് കാലം നൽകുന്ന ഏക മരുന്ന് ഈ മാപ്പും മറവിയുമാണ്. അത് ഉൾക്കൊള്ളാൻ പഠിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. നിങ്ങളെ തകർക്കാത്തവർക്ക് മുന്നിൽ തളരാതെ നിൽക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. മുന്നോട്ട് നോക്ക്, അവിടെ നിങ്ങൾക്കായിട്ട് നല്ലൊരു കാലം കാത്തിരിപ്പുണ്ട്. പഴയ ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച് ആ യാത്ര അങ്ങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സമാധാനമുള്ള ഒരു മനസ്സിനേക്കാൾ വലിയൊരു സമ്പാദ്യമില്ലടും. ആ സമാധാനത്തിനായിട്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്ക്, മറക്കാതെ. വേദനകളൊക്കെ വിട്ടൊഴിയട്ടെ, സമാധാനം ഉണ്ടാവട്ടെ നിങ്ങളുടെ കൂടെ.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: നമസ്കാരം, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. പാട്ടുകൾ കേൾക്കുക, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് കാതുകൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പാട്ടിന് പിന്നില് ചില പിന്നാമ്പുറ കഥകൾ ഉണ്ടാകും അല്ലെ? ഓരോ ഗാനങ്ങളും നമ്മുടെ കാതുകളിലേക്ക് എത്തുന്നതിന് മുൻപേ അതിന്റെ സൃഷ്ടാക്കൾ കടന്നു വരുന്ന വഴികള്, ആ വഴികൾ അത്രയും കൗതുകങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ കൈതപ്രത്തിന്റെ മനോഹരമായൊരു പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. മനോഹരമായ ഗാനമാണ്. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ വരികളിലൂടെ നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞാല് ആ വരികളിലൂടെ തന്നെ നമുക്ക് ആ പാട്ടിക്കും എന്നുള്ളതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ആ മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ദാ ഇവിടെ തുടങ്ങാം.

വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനത്തിലെ ആ ഒരു ഭംഗി കൊണ്ടുമൊക്കെ ഈ പാട്ട് ഒരുപാട് സ്പെഷ്യലായിട്ട് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് പേരുണ്ടാകും അല്ലേ. പക്ഷെ എനിക്കെപ്പോഴും ഈ പാട്ടിന്റെ വരികളോടാണ് കൂടുതൽ ഇഷ്ടം. വരികൾ എഴുതിയിട്ടുള്ളതും സംഗീതം പകർന്നിരിക്കുന്നതും കൈതപ്രമാണ്. കൈതപ്രത്തിന്റെ വരികൾക്കുള്ള ആ ഒരു ചന്തം സംഗീതത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്, ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വരികൾക്കൊരു പ്രത്യേക ഭംഗി ലേശം കൂടുതലാണെന്ന് തോന്നും ഈ പാട്ട് ഓരോ തവണ കേൾക്കുന്ന സമയത്ത്. ഇനി നമ്മൾ 1986 ഒരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആ സിനിമ, നഖക്ഷതങ്ങൾ എന്ന സിനിമ. പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വിനീതും മോനിഷയും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ അഭിനയിച്ച് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഇരുവർക്കും ഈ ഒരു സിനിമ പാഠപുസ്തകമായിരുന്നു എന്ന് പിന്നീട് പല ഇന്റർവ്യൂസിലും വിനീത് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നഖക്ഷതങ്ങൾ എന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയല്ലേ. എന്താ പറയാ, മനോഹരമായ ഒരു കഥ വായിച്ച പോലെയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നുക അല്ലേ. ഹരിഹരന്റെയും MT യുടെയും മാജിക്, ബോംബെ രവിയുടെയും ONV യുടെയും മാജിക്, അഭിനേതാക്കളുടെ എല്ലാവരുടെയും ഒരു മാസ്മരിക പ്രകടനം, പ്രത്യേകിച്ച് വിനീതും മോനിഷയും സലീമ ഇവരൊക്കെ നിറഞ്ഞാടിയ സിനിമ, ഒന്നിനൊന്നും മികച്ച അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച 1986 സൂപ്പർ ഹിറ്റ് സിനിമ നഖക്ഷതം.

ഈ ഗാനമൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ആസ്വദിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ബോംബെ രവിയെ മറുനാടൻ സംഗീതജ്ഞൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക അല്ലേ? ഇത്രയ്ക്ക് മലയാളിത്തം ചേർന്ന് നിൽക്കുന്ന ഈണം അദ്ദേഹം നമുക്ക് സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും ഒരു മറുനാടൻ മ്യൂസിക് ഡയറക്ടർ എന്ന് വിളിക്കാനേ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ ഒരു ഗാനരംഗം, മറ്റൊരു ഗാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാനത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഹരിഹരൻ ബോംബെ രവിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവായൂരിന്റെ പശ്ചാത്തലത്തിലാണ് ഗാനം വേണ്ടത് എന്ന് പറയുന്നു. എന്നാൽ ഗുരുവായൂരില് അതുവരെ പോയിട്ടില്ലാത്ത ബോംബെ രവി ഒരു കാര്യം മാത്രം ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് അവിടുത്തെ ആംബിയൻസ്, രാവിലെ മുതലുള്ള പൂജകള്, ആളുകളുടെ ശബ്ദം, മണിയൊച്ചകളുടെ ശബ്ദം, അങ്ങനെ മൊത്തത്തില് ഗുരുവായൂർ അമ്പലത്തിന്റെ ആംബിയൻസ് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ബോംബെ രവി ഹരിഹരനോട് ആവശ്യപ്പെടുകയാണ്. ഹരിഹരൻ ഒട്ടും മടിച്ചില്ല. അദ്ദേഹം ഒരു അസിസ്റ്റന്റിനെ അപ്പൊ തന്നെ ഗുരുവായൂരിലേക്ക് വിടുന്നു. അവിടെ നിന്നും രാവിലെ മുതലുള്ള എല്ലാ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ നട തുറക്കുന്നത് മുതൽ നടയടക്കുന്നത് വരെയുള്ള ഒച്ചകൾ, ആ ഒച്ചകളുമായിട്ട് ഹരിഹരൻ അയച്ച അസിസ്റ്റന്റ് തിരിച്ചു വരികയാണ്. റെക്കോർഡ് ചെയ്യപ്പെട്ട ഒച്ചകള് ബോംബെ രവിക്ക് കൈമാറുന്നു. അദ്ദേഹം അത് കേട്ടതിന് ശേഷമാണ് നഗക്ഷേത്രങ്ങളിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനത്തിന് ഈണം കൊടുക്കുന്നത്.

കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോരമുള്ളത്. ഞാൻ അഭിരാമിയാണ്. ഒറ്റ സിനിമ, മൂന്ന് സംഗീത സംവിധായകര്. ഏ ചുമ്മാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. അങ്ങനെ ഒരു സിനിമയുണ്ട്. ഇങ്ങനെ ഒരു സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരൊറ്റ സിനിമയും ആ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂന്ന് സംഗീത സംവിധായകർ ചേർന്ന് ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു കഥ. അതും ആ മൂന്ന് പേരും ലെജൻഡറി കമ്പോസേഴ്സ് ആണ്. 1991 അമ്പിളിയുടെ സംവിധാനത്തിൽ വന്ന ഗാനമേള എന്ന ചിത്രത്തിനാണ് ഇങ്ങനെ ഒരു അപൂർവമായിട്ടുള്ള കഥയുള്ളത്. രവീന്ദ്രൻ മാസ്റ്റർ, ജെറി അമൽദേവ്, എ ടി ഉമർ ഇവരായിരുന്നു ആ മൂന്ന് സംഗീത സംവിധായകർ. രവീന്ദ്രൻ മാഷ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് ഗാനങ്ങളാണ് ചെയ്തത്. രണ്ടും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള ഗാനം. ആ ഗാനങ്ങളിൽ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലുള്ളത് ദാ ഈ ഒരു പാട്ടിനാണ്.

0: ಕೊಟ್ಟನೆ ತಲ್ಲಲ್ಲೆ ಕೊಲ್ಲಲ್ಲೆ ಸಾರಿ ಮೇರಿ ರಾಜೇಶ್ವರಿ, ಸಾರಿ ಮೇರಿ ರಾಜೇಶ್ವರಿ.
1: മലയാള സിനിമയിലെ കുറേയധികം അപൂർവതകളായിട്ട് വന്ന ഒരു ചിത്രമായിരുന്നു ഗാനമേള എന്ന സിനിമ. ആ സിനിമയിൽ മൂന്ന് സംഗീത സംവിധായകരാണ് ഒന്നിച്ചത്. ഒന്ന് ജെറി അമൽദേവ്, മറ്റൊന്ന് എ ടി ഉമ്മർ, പിന്നെ നമ്മുടെ രവീന്ദ്രൻ മാഷ്. പിന്നെ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിട്ടുള്ളത് നടൻ ജഗദീഷാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഈ സിനിമയില് രവീന്ദ്രൻ മാസ്റ്ററുടെ ഒരു പാട്ട് നമ്മൾ കേട്ടു, ശാരി മേരി രാജേശ്വരി എന്ന പാട്ട്. മനോഹരമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ് ആ ഒരു പാട്ട് അല്ലേ. ഈ ശാരി മേരി രാജേശ്വരിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി രണ്ടാമത് ചെയ്ത പാട്ടാണ്. ലേശം ഇഷ്ട കൂടുതലുള്ളത് ആ ഒരു പാട്ടിനോടാണ്. ശശി ചിറ്റഞ്ഞൂരിന്റെ മനോഹരമായ വരികൾ, പ്രണയാർദ്രമായ വരികളുള്ള ഒരു ഗാനാണത്. ദാസേട്ടന്റെ പ്രണയമുഖരിതമായ ശബ്ദത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ഗാനമേളയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ആ രണ്ടാമത്തെ പാട്ട് കേൾക്കാം നമുക്കിനി, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പാട്ടും പാട്ടിന് പിന്നിലെ വിശേഷങ്ങളുമായിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓമനി നീയൊരോമൽ ഭാവഗീതമായി, ആ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോൾ, വീണു നാഗവള്ളി സംവിധാനം ചെയ്തൊരു സിനിമ, സ്വാഗതം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയിലൊരു പാട്ടുണ്ട്, കേൾക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഉള്ളില് മഞ്ഞു പെയ്യും പോലെ സുഖം തരുന്നൊരു പാട്ട്. പ്രണയാതുരരായ യുവ മിഥുനങ്ങൾക്ക് വേണ്ടിയിട്ട് ബിജു തിരുമല എഴുതിയ ഗാനം. ജയറാമിനെയും പാർവതിയെയും ഉർവശിയെയും അശോകനെയും ഒക്കെ ഈ ഒരു പാട്ടിന്റെ രംഗത്ത് കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ചേലാണ്. ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. സ്വാഗതം എന്ന സിനിമയിലെ മഞ്ഞിന്റെ സുഖമുള്ള പാട്ട് കേൾക്കാം നമുക്കിനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

മഞ്ഞിൻ ചിറകുള്ള വെള്ളരി പ്രാവ എന്ന ഈ പാട്ട് പലരും വിചാരിച്ചിട്ടുള്ളത് ജോൺസൺ മാഷിന്റെ കമ്പോസിഷൻ ആണെന്നാണ്. അങ്ങനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ആക്ച്വലി രാജാമണി എന്ന പണ്ടത്തെ ആക്ഷൻ സിനിമകളിലെ 90s സമയത്തെ മാസ് ആക്ഷൻ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്തൊരു റീ റെക്കോർഡിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് അതായിരുന്നു രാജാമണി എന്ന മ്യൂസീഷ്യൻ. അദ്ദേഹമാണ് ഈ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത്. രാജാമണി എന്ന മ്യൂസിക് കമ്പോസർ ചെയ്തു വെച്ച ഗാനങ്ങളിൽ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ കേട്ട സ്വാഗതം എന്ന സിനിമയിലെ ഈ ഒരു ഗാനം. ഇനി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലെ അടുത്ത ട്രാക്കിലേക്ക് പോവാണ്. ഉപജീവനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയിട്ട് കല ഉപേക്ഷിച്ച് ഗൾഫിലേക്ക് പോയ ഒരു കലാകാരൻ. ആ കലാകാരൻ ചെയ്ത പാട്ടുകള് എല്ലാവർക്കും അറിയാം, എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം. പക്ഷെ അയാളെ നമുക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് കാര്യം. അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ് ഇനി. കല്യാണി രാഗത്തിൽ അദ്ദേഹം ONV യുടെ വരികളാണ് ഈണത്തിലാക്കിയത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറെ കുറിച്ചും ആ സിനിമയെ കുറിച്ചും ഒക്കെ കേൾക്കാം.

പലരുടെയും മനസ്സിൽ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പാട്ട് ONB എഴുതിയിട്ടുള്ള പാട്ടാണ്, ഈ പാട്ട് ചിലപ്പോൾ ബോംബെ രവിയുടെ പാട്ടാണെന്നും ജോൺസൺ മാഷ്ടയും രവീന്ദ്രൻ മാഷ്ടയും ഒക്കെ ഗാനാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. ആർ സോമശേഖരൻ എന്ന അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ ഗാനാണിത്. ഗൾഫിൽ പോയ അദ്ദേഹം ലീവിന് നാട്ടിൽ വന്ന ശേഷമാണ് ജാതകം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നത്. ജയറാമും പാർവതിയും ഒക്കെ ഒന്നിച്ചൊരു സിനിമയാണ് ജാതകം. സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറിന്റെ അനുജൻ സുരേഷ് ഉണ്ണിത്താനാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം വിളിച്ചപ്പോൾ ഇദ്ദേഹം ലീവ് എടുത്ത് നാട്ടിലേക്ക് വരുന്നു, പാട്ടുകൾ എഴുതുന്നു. ആ സിനിമയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മാസ്റ്റർ പീസായ ഗാനാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഈ പാട്ട് കേട്ടിട്ട് ആക്ച്വലി ആർ സോമശേഖരൻ എന്ന മ്യൂസിക് ഡയറക്ടറെ തേടിയിട്ട് ഒരുപാട് അവസരങ്ങൾ മലയാള സിനിമയിൽ നിന്ന് വന്നു. പുളിയിലെ കരയോലും എന്ന പാട്ട് കേട്ടിട്ട് ലോഹിതദാസും സിബിമലയിലും അദ്ദേഹത്തിനെ അവരുടെ അടുത്ത സിനിമയിലേക്ക് വിളിച്ചു. ആ സിനിമ കിരീടമായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ സിനിമയിൽ ചേരാനായിട്ട് സാധിച്ചില്ല, കമ്പോസ് ചെയ്യാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വന്നു. ONB ഒരു ക്ലാസ് നിറഞ്ഞു നിൽക്കുന്ന പാട്ടാണ് പുളിയിലെ കരയോലും പുടവ് ചുറ്റി എന്ന പാട്ടല്ലേ. എന്താ വരികള്, ഈ പാട്ടൊക്കെ ഇറങ്ങിയ സമയം മുതൽ ഒരു 2000 കാലഘട്ടം വരെ കല്യാണ കാസറ്റിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ ആവാത്തൊരു പാട്ടായിരുന്നു, കല്യാണ കാസറ്റുകളില് നിറഞ്ഞു നിന്നൊരു പാട്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം, ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടിലെ ഫ്രഷ്നെസ് അങ്ങനെ എങ്ങും പോയി പോവില്ല. അങ്ങനെ ഒരു പാട്ടാണ് ജാതകം എന്ന സിനിമയിലെ പുളിയില കരയോലും പുടവ് ചുറ്റി എന്ന പാട്ട്. ഓരോ തവണ കേൾക്കുന്ന സമയത്തും നമുക്ക് ഇന്നലെ ഇറങ്ങിയ ആ ഒരു ഫീലാണ്. ഒരുപാട് ഓർമ്മകളിലേക്ക് പലരെയും കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. ഇനി നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോവാണ്. പത്മരാജന്റെ സിനിമയാണ്. ആ സിനിമയുടെ മ്യൂസിക് കോമ്പോസിഷൻ ഒക്കെ നടക്കുന്നത് ചെന്നൈയിലുള്ള ഒരു ഹോട്ടലിലാണ്. പാം ഗ്രൂവ് എന്നാണ് ആ ഹോട്ടലിന്റെ പേര്. ഒഎൻവി ആയിരുന്നു ആദ്യം ചിത്രത്തിന്റെ ഗാനരചയിതാവ്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം മാറി, പകരം ശ്രീകുമാരൻ തമ്പിയാണ് പാട്ട് എഴുതാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലമായിട്ടും പത്മരാജൻ സിനിമകളിൽ ശ്രീകുമാരൻ തമ്പി പാട്ട് എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പരിഭവം, പാട്ട് എഴുതാൻ തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം പറഞ്ഞ തമ്പി സാറിനോട് പത്മരാജൻ പറയാണ്, അധികം സംസാരമൊന്നും വേണ്ട, പണിയെടുത്താൽ മതി എന്ന്. വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. അദ്ദേഹം അത് തമാശയിൽ പറഞ്ഞതാണ് എങ്കിലും ശ്രീകുമാരൻ തമ്പിക്ക് അതത്ര ഇഷ്ടായില്ല. അദ്ദേഹം ഉടനടി അവിടെ നിന്ന് പിണങ്ങി പോവാണ്. അങ്ങനെ പത്മരാജൻ പിന്നീട് നേരിട്ട് പോയി അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ക്ഷണിച്ച് തിരിച്ച് അദ്ദേഹം ഈ ഒരു ഹോട്ടലിലേക്ക് വന്ന് ഇരുന്ന് എഴുതിയ പാട്ടാണ് ദാനിപ്പാട്ട്.

രവീന്ദ്രനാഥ് എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം ആദ്യമായി സംഗീത സംവിധായകന്റെ കുപ്പായം അണിയുന്ന ചിത്രം തൂവാനത്തുമ്പികൾ എന്ന പത്മരാജന്റെ ഓൾ ടൈം ക്ലാസിക് സിനിമയിലാണ്. ഇദ്ദേഹം ചെയ്തു വെച്ച പാട്ടുകൾ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മള് ആർ സോമശേഖരൻ എന്ന സംഗീത സംവിധായകനെ കുറിച്ച് പറഞ്ഞ പോലെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടാണ് അതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില പാട്ടുകൾ നമുക്ക് തന്ന, കുറേയധികം ടൈംലെസ് ക്ലാസിക്കുകൾ നമുക്ക് തന്ന ഒരു സംഗീത സംവിധായകനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ഗാനത്തിന്റെ നമ്മളിപ്പോൾ കേട്ട ഒന്നാം രാഗം പാടി എന്ന പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ മോഹൻ സിത്താരയാണ് കേട്ടോ. അതുകൂടെ പറയാണ്, പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകുമാരൻ തമ്പി ഒരു ഒറ്റ രാത്രി കൊണ്ട് എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.

കേട്ട് നിർത്തിയ പാട്ടുൾപ്പെടെയുള്ള ഗാനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഹൃദയപൂർവ്വം ആസ്വദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ എന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെയും പോലെ ഇന്നും ഓർമ്മയിലുണരും ഗാനങ്ങൾ എത്തിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ഇന്നത്തെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത അധ്യായത്തിൽ കേട്ടുമുട്ടും. അതുവരേക്കും ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഔട്ട്.

0: Session without break with Ahalya FM 90.4.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.